0: ജീവിതത്തിൽ കാണുന്നതും കാണാത്തതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഹാർഡ്വെയർ എന്നും സോഫ്റ്റ്വെയർ എന്നും നമ്മൾ ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യന്റെയും നിർമ്മാണം. മനുഷ്യനും ദൈവത്തിന്റെ പരിപൂർണമായ കയ്യൊപ്പുകൂടി സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ മറ്റേത് ഉപകരണങ്ങളെക്കാളും വലിയ സങ്കീർണത അതിന്റെ ആകെ നിർമ്മാണത്തിലും ജീവൽ പ്രക്രിയയിലും ഉണ്ടെന്നുള്ളത് ആരും സമ്മതിക്കുന്നതാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കാണുന്നതും കാണാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ കാണും. നമ്മളൊരാളിനെ നോക്കുമ്പോൾ സുന്ദരനാണ്, സുമുഖനാണ്, സന്തോഷവാനാണ്, ചിരിച്ചുകൊണ്ട് കാണപ്പെടുന്നു, ഇതൊക്കെ നമ്മളുടെ ഒരു നിഗമനമാണ്. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരുപക്ഷെ എരിയുന്ന നെരിപ്പോടുണ്ടാകും, വേദനിപ്പിക്കുന്ന വേട്ടയാടുന്ന ചിന്തകളുണ്ടാകും. അത് തിരിച്ചറിയുക എന്നത് വളരെ സാഹസികവും സങ്കീർണവും ചിലപ്പോൾ അസാധ്യവുമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എപ്പോഴും കാണുന്നതും കാണാത്തതും തമ്മിലുള്ള പാലം മുറിക്കുവാൻ വൈകാരികതയെ വ്യാഖ്യാനിക്കുക മാത്രമാണ് പോംവഴി. അവിടെ അവനിലെ വികാരങ്ങൾ വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവന്റെ രൂപവും ഭാവത്തിലൂടെയും നിങ്ങൾക്ക് അവനെ തിരിച്ചറിയാനാവില്ല. അവൻ അതിൽ വെറും ഒരു ഘടനാപരമായ ജീവി മാത്രമാകും. ആ ഘടനാപരമായ ജീവിക്കുള്ളിലുള്ള വൈകാരികതയുടെ വിവിധ തലങ്ങളെ മനോഹരമായി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ രണ്ട് വ്യക്തികൾക്കിടയിൽ സ്നേഹമുണ്ടാകുന്നത്, ഐക്യമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്. ആ വൈകാരികതയെ വ്യാഖ്യാനിക്കാൻ പരാജയപ്പെട്ടു പോയാൽ പിന്നീട് കളിപ്പാവ കളി പോലെയുള്ള ഒരുതരം നാടകമായി പോകും ജീവിതവും സൗഹൃദങ്ങളും ബന്ധങ്ങളുമൊക്കെ. അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങൾക്കിടയിലുള്ള വൈകാരികത വായിച്ചെടുക്കാൻ ശ്രമിക്കുക. ആ വൈകാരികത മനസ്സിലാക്കി അതിന്റെ പ്രസക്തിയിൽ സുഹൃത്തുക്കളെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അവിടെയാണ് നല്ല സൗഹൃദം ജനിക്കുന്നത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി സി പി ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഊർജ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ജലസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതികളുടെ ലക്ഷ്യം. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. കേസരി ഭവനിൽ സർഗോത്സവത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമർപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിൽ ഇന്നും നാളെയും വൈകിട്ട് 4 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ നേരത്തെ പുറപ്പെടണമെന്ന് പോലീസ് അറിയിച്ചു. കരിമ്പ് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതിക്ക് രൂപം നൽകി. കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ കർഷക പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമിതിയെ നിയോഗിച്ചത്. നിതി ആയോഗ് മുൻ അംഗം പ്രൊഫസർ രമേശ് ചന്ദ് അധ്യക്ഷനായ സമിതിയിൽ കൃഷി, ഭക്ഷ്യ, പൊതുവിതരണ, ഉപഭോക്തൃ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗങ്ങളാണ്. രാജ്യത്തെ കാർഷിക മേഖലയിലെ സ്ത്രീകളുടെ സംഭാവനകളെ അംഗീകരിക്കുന്നതിന് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് 2026 ദേശീയതല ആഘോഷം സംഘടിപ്പിക്കും. വികസിത കൃഷിയും വികസിത ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ കർഷകരുടെ പങ്ക് എന്ന പ്രമേയത്തിൽ ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോട് അനുബന്ധിച്ചാണ് പരിപാടി നടത്തുന്നത്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന മിഷൻ സമുദ്ര പദ്ധതിക്ക് അടിത്തറപാകുന്ന കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. ഭാവി കേരളത്തിന്റെ വികസന കുതിപ്പായി ഇത് മാറുമെന്ന് ബിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന KSRTCയുടെ നഷ്ടം കുറഞ്ഞു വരികയാണെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. പൂർണമായി ലാഭത്തിലാണെന്ന് പറയുന്നില്ലെങ്കിലും കുടിശ്ശികകളും കടങ്ങളും തീർക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കോർപ്പറേഷൻ വരികയാണെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. പുതിയ ബസ്സുകൾ നിരത്തിലിറക്കാൻ MLA ഉൾപ്പെടെ സഹായിക്കണമെന്നും ഓരോ MLA കുറഞ്ഞത് 2 ബസ്സുകൾ വീതമെങ്കിലും നൽകാൻ തയ്യാറാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വ്യക്തികളും സ്ഥാപനങ്ങളും KSRTCക്ക് ബസ്സുകൾ നൽകാൻ സ്വമേധയാ മുന്നോട്ട് വരുന്നുണ്ടെന്നും സി പി ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും 2027 January 1 18 വയസ്സ് പൂർത്തിയാകുന്നവർക്കും പേര് ചേർക്കുന്നതിന് അവസരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കി മാറ്റുന്ന പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ഇന്ന് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെക്കുറിച്ചാണ്.
1: 2016 പാർലമെന്റ് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് നിയമം പാസാക്കിയത് മേഖലയിലെ സുതാര്യതയ്ക്കും ഉപഭോക്തൃ അവകാശങ്ങൾക്കും വഴിയൊരുക്കാൻ നിയമം വഴി സാധിച്ചു. നിയമപ്രകാരം വസ്തുവകകൾ ഡെവലപ്പർമാർക്ക് പരസ്യം ചെയ്യാനോ വിൽക്കാനോ കഴിയുന്നതിനു മുമ്പ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യാം. നിയമം നൽകുന്ന സംരക്ഷണത്തിന്റെയും മുൻകരുതലിന്റെയും ഭാഗമായി ഡെവലപ്പർമാരും വീട് വാങ്ങുന്നവരും തമ്മിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. വിൽക്കുന്നവരും വാങ്ങുന്നവരും തമ്മിൽ വിശ്വാസം ശക്തിപ്പെടുത്താൻ നിയമത്തിന് സാധിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
0: പാരമ്പര്യ നെൽവിത്തുകളുടെ സംരക്ഷകൻ ഇന്നലെ അന്തരിച്ച ചെറുവയൽ രാമന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 ചെറുവയലിലെ കുറിച്യ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. ഇന്നലെ രാത്രി 8:30 ഭൌതികദേഹം വീട്ടിലെത്തിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ കമ്മന നവോദയ LP സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. മന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മേഖലകളിലെ പ്രമുഖരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെ വൈകിട്ടാണ് ചെറുവയൽ രാമൻ അന്തരിച്ചത്. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2023 രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും കാഴ്ചയില്ലാത്തവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിന്റെയും ഗവൺമെന്റിന്റെയും ശ്രദ്ധയാകർഷിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരത്തെ ആസ്ഥാന കേന്ദ്രത്തിൽ ഇന്ന് കാഴ്ചയില്ലാത്തവർക്ക് വൈറ്റ് കെയിൻ ബാങ്കിന്റെ വിപുലീകരണത്തിന് ധനസമാഹരണം നടത്തും. പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും ദിനാചരണം സംഘടിപ്പിച്ചിട്ടുണ്ട്. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ചടങ്ങിൽ പ്രധാനമന്ത്രി സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റ് വെസ്റ്റിൻഡീസ് ഇന്ത്യയെ 24 റൺസിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത വെസ്റ്റിൻഡീസിന്റെ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റിന് 223 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്കായി മലയാളി താരം സഞ്ജു സാംസൺ 56 റൺസ് നേടി ടോപ് സ്കോററായി. 5 മത്സര പരമ്പരയിൽ ഇരു ടീമുകളും ഈ രണ്ട് കളികൾ ജയിച്ച് ഒപ്പത്തിനൊപ്പമാണ്. പരമ്പരയിലെ അവസാന മത്സരം മറ്റന്നാൾ ബംഗളൂരു ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ്. സൌദി അറേബ്യയിലെ അടിയന്തര സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർക്ക് റിയാദിലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വ്യോമാക്രമണ മുന്നറിയിപ്പ് ഘട്ടങ്ങളിൽ വീടുകളിൽ സുരക്ഷിതരായിരിക്കണമെന്നും എംബസി അഭ്യർത്ഥിച്ചു. സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ വ്യാജ വാർത്തകളോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത്. ആക്രമണങ്ങളിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരന്മാരിൽ 7 പേർ ചികിത്സയിലാണ്. റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ദമാം, ജിദ്ദ, മദീന എന്നിവിടങ്ങളിലെ സർവീസുകൾ ഭാഗികമായി തുടരുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചും സർവീസുകൾ ഈ മാസം 17 വരെ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട്. കടലിൽ കാണാതാകുന്നവർക്ക് മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് 7 വർഷത്തെ കാത്തിരിപ്പ് കാലാവധി കുറയ്ക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതായി മന്ത്രി വി അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഇതിന് നിയമ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കപ്പൽ അപകടങ്ങളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. ചലച്ചിത്ര നടൻ പ്രേം നസീറിന്റെ ജന്മശതാബ്ദി വിപുലമായി ആഘോഷിക്കാൻ മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന സിനിമാ സംഘടനകളുടെ യോഗം തീരുമാനിച്ചു. December 11 ആരംഭിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രേം നസീറിന് ആദരമർപ്പിച്ചായിരിക്കും ആഘോഷങ്ങളുടെ തുടക്കം. അടുത്ത വർഷം April 7 പ്രേം നസീറിന്റെ 100th ജന്മദിനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. വികസന വിരോധികളായ പ്രതിപക്ഷ പാർട്ടികൾ ഏതുതരം പ്രതിഷേധവുമായി മുന്നോട്ടു പോയാലും വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം തുടരുമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ താവം പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് അടിയന്തര മന്ത്രിതല യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് MLA മാരായ MVിജിൻ, KV സുമേഷ് എന്നിവർ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യസ്നേഹബന്ധത്തെ തിരിച്ചുപിടിക്കാൻ കണ്ണൂർ ദസറ പോലെ പരിപാടികൾക്ക് സാധിക്കുമെന്ന് MK രാഘവൻ MP പറഞ്ഞു. കണ്ണൂർ ദസറയുടെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നവരാത്രി സർഗോത്സവത്തിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട്ടെത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന KSRTCയുടെ നഷ്ടം കുറഞ്ഞുവരികയാണെന്ന് മന്ത്രി CP ജോൺ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തലിനും സംസ്ഥാനത്ത് ഇന്നു മുതൽ പ്രത്യേക യജ്ഞം. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. ഹൈദരാബാദിൽ അന്താരാഷ്ട്ര 2020 പുരുഷ ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് ഇന്ത്യയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

മനുഷ്യരെ വിധിക്കാൻ പുറപ്പെട്ടാൽ നിങ്ങൾക്കവരെ സ്നേഹിക്കാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞത് മദർ തെരേസയാണ്. മുൻവിധിയോടെ ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന പ്രകൃതം നമുക്കുണ്ടെങ്കിൽ മാറ്റണം. ഒരു കഥ പറയാം. സ്വാത്വികനായ ഒരു മനുഷ്യൻ ടൈഗ്രീസ് നദിക്കരയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ആ ഒരു കാഴ്ച കണ്ടത്. ഒരു യുവാവും സ്ത്രീയും ചേർന്നിരിക്കുന്നു. ആ യുവാവ് കുപ്പിയിൽ നിന്നെന്തോ കുടിക്കുന്നുണ്ട്, പിന്നെ ആ സ്ത്രീക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ആ കാഴ്ച തീരെ ദഹിച്ചില്ല. അദ്ദേഹം അവരുടെ സ്വകാര്യതയിൽ ഇടപെട്ടു. എന്താണിത്? പൊതുസ്ഥലത്ത് ഒരു അന്യ സ്ത്രീക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുകയോ? ആ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. ആ വ്യക്തിയെ കണ്ടപ്പോൾ സ്വാത്വികനാണെന്ന ഭാവം ഉൾക്കൊണ്ടാവണം അവർ മൗനം പാലിച്ചത്. അതേസമയം നദിയിലൂടെ വന്നുകൊണ്ടിരുന്ന ഒരു തോണി മറിഞ്ഞു പോകുന്നത് അവർ മൂന്നുപേരും കാണുകയാണ്. അതിൽ ആറ് യാത്രക്കാരുണ്ട്. അവരെല്ലാവരും പുഴയിൽ വീണു. ആ യുവാവ് പുഴയിലേക്ക് എടുത്തുചാടി. മുങ്ങി മരിക്കുമായിരുന്ന അഞ്ചു പേരെ അയാൾ രക്ഷപ്പെടുത്തി. ആറാമത്തെ യാത്രക്കാരനു വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കരയിലേക്ക് നോക്കി അയാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ദോഷം കൊണ്ട വലിയ ആളല്ലേ നിങ്ങൾ? ഒരു മനുഷ്യനെ പോലും രക്ഷിക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിയുന്നില്ല? ആ കുപ്പിയിലുള്ളത് മദ്യമൊന്നുമല്ല സുഹൃത്തെ, വെറും വെള്ളമാണ്. ആ ഇരിക്കുന്ന സ്ത്രീ എന്റെ മാതാവുമാണ്. ആ സ്വാത്വികനായ മനുഷ്യൻ ഉരുകിപ്പോയി. അവരോട് മാപ്പ് ചോദിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന എന്റെ ശീലം ഞാൻ അതോടെ മാറ്റി. ആ യുവാവ് എനിക്ക് ഗുരുതുല്യനായി. മറ്റുള്ളവരെ വിധിച്ച് അഭിപ്രായം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പറയുന്ന നമ്മുടെ മനസ്സിന്റെ കേടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എപ്പോഴും നമുക്കുണ്ടാവണം. അവനവനെ വിധിക്കുന്നവർക്ക് മാത്രമേ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതയാത്ര സാധ്യമാകൂ. മറ്റാർക്കും മാർക്കിട്ടത് കൊണ്ട് നമുക്ക് വിശുദ്ധരാകാൻ പറ്റില്ലല്ലോ. ഗുരുവിന്റെ അടുത്ത് വന്ന് ശിഷ്യൻ ചോദിച്ചു, എന്റെ മനസ്സിന്റെ ന്യൂനതകൾ എത്രമാത്രം നന്നാക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും അത് കൂടിക്കൂടി വരികയാണല്ലോ, ഞാൻ എന്തു ചെയ്യും? അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട. ഒരാൾ മെച്ചപ്പെടുന്നതിന്റെ അടയാളമാണത്. സ്വന്തം കുറവുകളിലേക്കും ന്യൂനതകളിലേക്കും തന്നെയാണ് നാം പിന്നെയും പിന്നെയും നോക്കേണ്ടത്. പേടിക്കണ്ട, ഇതൊരു നല്ല ലക്ഷണമാണ്. ഗുരു ഇത് പറഞ്ഞ് ആശിഷ്യനെ സമാധാനിപ്പിച്ചു. ഈ കഥകളിലൊക്കെ നമുക്ക് എത്രയോ ഗുണപാഠങ്ങളുണ്ട്. മറ്റുള്ള മനുഷ്യരെ ഒറ്റക്കാഴ്ചയിൽ വിധിച്ച് വെളിയിരുത്തുന്ന നമ്മുടെ ആ ശീലം ഇനിയും മാറ്റിയില്ല എങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരും.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ ഇന്നുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ഈ യാത്ര ഏറ്റവും സുന്ദരമാക്കുവാനായിട്ട് നമ്മുടെ ശരത്തും കൂടെയുണ്ട്. നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടിട്ട് നമ്മുടെ ഗ്രാമവീഥികളിലൂടെ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സഞ്ചരിക്കാം. അപ്പം ഇന്ന് രാവിലെ ഇങ്ങനെ ആയപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്തു അല്ലേ? എത്ര പേരുടെ സ്ഥലത്തൊക്കെ മഴ പെയ്തു? ഇവിടെയൊക്കെ ചെറിയ മഴയൊക്കെ പെയ്തു. ഇങ്ങനെ വരുന്ന വഴിക്ക് കുറേ കുഞ്ഞു കുഞ്ഞു മഴയൊക്കെ പെയ്തിട്ടാണ് ഞാൻ ഓടി വന്നത്. മഴയൊക്കെ കണ്ടിട്ടാണ് ഓടി വന്നത്. മഴയുണ്ടോ അവിടെയൊക്കെ? എന്തായാലും നമുക്ക് യാത്ര ആരംഭിക്കാം. എല്ലാവർക്കും പുതിയൊരു ദിവസം, ഏറ്റവും എനർജറ്റിക് ആയിട്ട് സന്തോഷത്തോടുകൂടി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ കാത്തിരിപ്പുണ്ട്, അവർക്ക് വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് വേണ്ടിയിട്ട്. എത്ര പേര് കാത്തിരുന്നെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും മാറ്റിവെക്കാനും നമ്മൾ കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, ഇന്ന് പുലർന്നത് മുതൽ ഉറങ്ങുന്ന സമയമാകുമ്പോൾ സന്തോഷത്തോടുകൂടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു ഒരു ആത്മാഭിമാനത്തോടുകൂടി കിടക്കുന്ന ഉറങ്ങാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ചായയൊക്കെ കുടിച്ചോ? അപ്പോൾ നമുക്ക് യാത്ര ആരംഭിച്ചാലോ. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരാളുടെ വ്യക്തിത്വത്തെയാണോ നമ്മൾ ബഹുമാനിക്കുന്നത്, അയാളുടെ വരുമാനത്തെയും പദവിയെയും സ്വാധീനത്തെയുമാണോ? ചില ആളുകൾ ചിലർക്ക് ബഹുമാനം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പദവി കണ്ടിട്ട്, ഏതെങ്കിലും ഒരു വലിയ പോസ്റ്റിലിരിക്കുന്ന ആളെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനവും അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചില സ്ഥാനമാനം കുറവോ എന്തെങ്കിലുമൊക്കെ ഉള്ള ആളുകളോട് പ്രത്യേകിച്ച് വലിയ ഒരു ബഹുമാനവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ, ഒരു സ്ഥാനം ഏതുമായിക്കൊള്ളട്ടെ, എല്ലാവരും ഒരുപോലെ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തെയാണോ നമ്മൾ ബഹുമാനിക്കുന്നത്, അയാളുടെ വരുമാനത്തെയും പദവിയും ഒക്കെയാണോ എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഈ പണവും സാമൂഹിക അംഗീകാരവും, അല്ലെങ്കിൽ അയാളുടെ നല്ല പൈസയുണ്ട്, അയാൾക്ക് നല്ല പിടിപാടുണ്ട്, ഇവരെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇതാണ്, അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരേ കുറേ കാര്യങ്ങളൂടി സംസാരിക്കാം കേട്ടോ. ആ ജോലിയുടെ അന്തസ്സും അതോടൊപ്പം തന്നെ തൊഴിലാളികളോടുള്ള ഒരു സമീപനവും. ചില ആളുകൾക്ക് ഒരേ സ്ഥാപനത്തിൽ തന്നെ ഏതെങ്കിലും താഴ്ന്ന ഒരു പോസ്റ്റ് ഇരിക്കുന്ന ആളോട് ഒരു സാമട്ടായിരിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കുറച്ച് ചർച്ചകളിലൂടെ നമുക്ക് സഞ്ചരിച്ചാലോ? തുറന്നു പറയാം, തൊഴിലിടങ്ങളിൽ അങ്ങനെയുള്ള ഒരു വേർതിരിവ് അനുഭവിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. നല്ല സ്ഥാനമാനങ്ങളിലൂടെ ജീവിച്ചു വരുന്ന ആ ഒരു സമയത്ത് കിട്ടിയ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ പെട്ടെന്ന് അത് താഴേക്ക് വരുന്ന സമയത്ത് ആളുകളിൽ നിന്നുണ്ടായ മാറ്റവും. അപ്പോൾ ശരിക്കും നിങ്ങളെയാണോ, നിങ്ങളുടെ പദവിയാണോ ആളുകൾ സ്നേഹിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9444700 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് യാത്ര അങ്ങനെ തുടരാട്ടോ. കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനോടൊപ്പം ചർച്ച ചെയ്യാനായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രഡ്യൂൺ 91.2 ലോണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മളെല്ലാവരും കൂടി അല്ലേ, രാവിലെ എല്ലാവരും കൂടി ഇങ്ങനെ എവിടെ പോവാ, നമ്മളിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു യാത്ര നമുക്കെല്ലാവരോടും ചേർന്ന് പല നാട്ടിൽ പല വിശ്വാസത്തിൽ പല ചിന്താഗതിയിലുള്ള കുറേ ആളുകളോട് ചേർന്ന് ഒരു വണ്ടിയിൽ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യണം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്കും അത് പറയാനുണ്ട്, ഇത് പറയാനുണ്ട് എന്നുള്ളൊരൊറ്റ ഒരു ചിന്തയിൽ അല്ലെ, നമ്മളൊന്നാണ് എന്നുള്ളൊരു ചിന്തയിൽ നമ്മളെല്ലാവരും കൂടി യാത്ര ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഓണാട്ടുകര പാസഞ്ചർ എന്ന് പറയുമല്ലേ, ഒരു നാടിൻ്റെ ശബ്ദമായി മാറിയ ഓണാട്ടുകര പാസഞ്ചർ. അപ്പോൾ ഡ്രൈവർമാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരും, പക്ഷേ നമ്മുടെ പാട്ടിടുന്ന ശരത്ത് അല്ലേ, ഓണാട്ടുകര പാസഞ്ചറിൽ എപ്പോഴും കുറേ യാത്രക്കാർ, ഓണാട്ടുകര പാസഞ്ചർ മാത്രമല്ല പലപ്പോഴും നമ്മുടെ റേഡിയോയിലെ പാട്ടുകളെ പറ്റി പറയുമ്പോൾ ശരത്തിൻ്റെ പേര് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഓണാട്ടുകര പാസഞ്ചറിലൂടെ സഞ്ചരിക്കാം. നമ്മുടെ വിഷയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ എടുത്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, ഒരാളുടെ വ്യക്തിത്വത്തെയാണോ നമ്മൾ ബഹുമാനിക്കുന്നത്, അതോ അയാളുടെ വരുമാനത്തെയും പദവിയെയും സ്വാധീനത്തെയുമാണോ. ചിലപ്പോഴൊക്കെ ഒരു ഒരു ജോലിയുടെ ശമ്പളമാണ് ഒരാളുടെ അന്തസ്സ് തീരുമാനിക്കുന്നതെന്നൊക്കെ ചില ആൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരാളെ ബഹുമാനിക്കുന്നത് അവരുടെ ശമ്പളം, അവരുടെ പദവി അല്ലെ. ഈ ഒരു അവസരത്തിൽ നമ്മൾ കുറച്ച് കാര്യം കൂടി ഒന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നു. ഓരോരോ പോസ്റ്റിൽ താഴ്ന്ന പോസ്റ്റിലേക്ക് വരുന്ന ആളുകൾക്ക് അർഹപ്പെട്ട അംഗീകാരം ചെയ്യുന്ന ഒരു മാനുഷിക പരിഗണന പോലും ലഭിക്കാത്ത ചില ഇടങ്ങളുണ്ട്, ചില ജോലി സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളോട് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് തുറന്ന് പറയാം. നിങ്ങളുടെ ജോലിയിൽ അങ്ങനെയുള്ള വേർതിരിവുകൾ നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരു ചെറിയ ജോലിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടിയിരുന്ന വരുമാനമല്ല ബഹുമാനവും, അതോടൊപ്പം തന്നെ അങ്ങനെ കടന്നുപോയിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഒരാളുടെ വ്യക്തിത്വത്തെയാണോ ബഹുമാനിക്കുന്നത്, അതോ അയാളുടെ പദവിയെയും സ്വാധീനത്തെയുമാണോ. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ്, 91.2 എൻ്റെ റേഡിയോ.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: കരുനാഗപ്പള്ളി എഎം ഹോസ്പിറ്റലിൽ മുൻപ് സേവനം അനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എആർ വീണ്ടും എഎം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എഎം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
7: പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തുടക്കം കുറിക്കും. വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കേരളത്തിൽ ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വിജയവാഡയിൽ നാഷണൽ സരസ് മേള 2026 ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. വിജയവാഡയിൽ ശ്രീ ദുർഗാമല്ലേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമതി ദ്രൌപദി മുർമു സന്ദർശനം നടത്തി. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായി 2ാം തവണയാണ് ഇന്ത്യ ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്നത്. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. ഭിന്നശേഷി പെൻഷൻ പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായം ഇനി മുതൽ 79 വയസ്സുവരെ 375 രൂപയും 80 വയസ്സുമുതൽ 625 രൂപയുമായിരിക്കുമെന്നും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തുന്നതിനുവേണ്ടിയുള്ള അംഗപരിമിതിയുടെ പരിധി 80% നിന്ന് 40% കുറച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രായപരിധി ജനനം മുതൽ ബാധകമാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. കരിമ്പ് കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുമായി കമ്മിറ്റി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. നീതി ആയോഗിന്റെ മുൻ അംഗം രമേശ് ചന്ദ് കമ്മിറ്റിയുടെ അധ്യക്ഷനാകും. കരിമ്പ് കർഷകരുടെ പ്രതിനിധികളും കേന്ദ്രമന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിലെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ ഏകദേശം 3,350 കോടി രൂപയുടെ 5 പ്രധാന വികസന പദ്ധതികൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മേഖലയിലെ ഗതാഗത, ഊർജ്ജ, അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക, ജലസുരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതികളുടെ ലക്ഷ്യം. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ മുന്നറിയിപ്പ്. വ്യോമാക്രമണം ഉണ്ടായാൽ വീടുകളിൽ തന്നെ കഴിയണമെന്നും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കരുതെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഈ മാസം 17 വരെ ഇന്ത്യൻ വിമാനക്കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. സൌദിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ് ജയ്സ്വാൾ പറഞ്ഞു.
8: Yesterday also there was attack on Aramco headquarters. We condemn all such attacks on civilian infrastructure in Saudi Arabia, and we feel that such attacks need to cease immediately. They are totally unacceptable. We stand in solidarity with the people and government of Saudi Arabia in defense of their sovereignty, and we hope there is return to peace and normalcy in the region soon.
7: കാർഷിക മേഖലയിൽ സ്ത്രീകൾ നൽകുന്ന സംഭാവനകൾ അംഗീകരിക്കുന്നതിനായി കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ മഹിളാ കിസാൻ ദിവസ് ആഘോഷിക്കും. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വികസിത കാർഷിക മേഖലയും വികസിത ഇന്ത്യയും കെട്ടിപ്പടുക്കുന്നതിൽ വനിതാ കർഷകരുടെ പങ്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2015 ഒക്ടോബർ 31-നാണ് പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയുടെ വൈവിധ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കാനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
9: हरियाणा में तमिलनाडु चलता रहे और तमिलनाडु में हरियाणा चलता रहे, देश की एकता को जोड़ने का, देश के अन्य राज्यों को पहचानने का, अन्य भाषाओं को जानने का एक सहज उपक्रम बनेगा.
7: ഇന്ത്യയിലെയും കാനഡയിലെയും ജനങ്ങൾക്ക് പ്രകടമായ നേട്ടങ്ങൾ ലഭ്യമാക്കുന്നതിനായി കാനഡയുമായി ക്രിയാത്മകവും തന്ത്രപ്രധാനമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. വ്യാപാരം, സാങ്കേതിക വിദ്യ, സുരക്ഷ, ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
10: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
7: നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം പുരോഗമിക്കുന്നു. കിഫ്ബി പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള സമിതിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. സരൾ കേരളം ബില്ലിന്റെ അവതരണവും ഇന്ന് നടത്തും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം, UPI ഇടപാടുകൾക്കുള്ള കമ്മീഷൻ തുടങ്ങിയ വിഷയങ്ങളിലെ ചർച്ച, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംബന്ധിച്ച് സർക്കാർ കൊണ്ടുവരുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച തുടങ്ങിയവയും ഇന്നത്തെ കാര്യപരിപാടികളിൽ ഉൾപ്പെടുന്നു. വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. സംസ്ഥാനത്ത് ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4th മത്സരത്തിൽ വെസ്റ്റിൻഡീസിന് ജയം. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 24 റൺസിനാണ് വെസ്റ്റിൻഡീസ് പരാജയപ്പെടുത്തിയത്. വിൻഡീസ് ഉയർത്തിയ 248 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയ്ക്ക് 19.3 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 223 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. 5 മത്സരങ്ങളടങ്ങിയ പരമ്പര 2-2 സമനിലയിലാണ്. പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച ബംഗളൂരുവിൽ നടക്കും. ഇന്ന് ലോക വൈറ്റ് കെയിൻ ദിനം. കാഴ്ച പരിമിതിയുള്ളവരുടെ സ്വതന്ത്രവും സുരക്ഷിതവുമായ സഞ്ചാരത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
11: കാഴ്ച പരിമിതിയുള്ളവർക്ക് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാനും സുരക്ഷിതമായി സഞ്ചരിക്കാനും സഹായിക്കുന്ന വെളുത്ത വടി അവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകം കൂടിയാണ്. കാഴ്ച പരിമിതിയുള്ളവരുടെ അവകാശങ്ങളെയും സമൂഹത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെയും കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നിരവധി പരിപാടികൾ നടത്തുന്നുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരുവനന്തപുരം, മലപ്പുറം അടക്കം വിവിധ ജില്ലകളിൽ വൈറ്റ് കെയിൻ റാലി സംഘടിപ്പിക്കും.
7: മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷിക ദിനം ഇന്ന്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും യുവജനങ്ങളുടെ സമഗ്ര വികാസത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയത്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന കലാം ISRO, DRDO എന്നിവിടങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ, മികച്ച അധ്യാപകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് അബ്ദുൾ കലാമിനുള്ളത്. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന്റെ സംസ്കാരം ഇന്ന് നടക്കും. വയനാട് കമ്മന നവോദയ LP സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാരം. അന്യം നിന്നു പോകുമായിരുന്ന 50-ലധികം നാടൻ നെൽവിത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ജർമ്മനിയിൽ തീപിടുത്തത്തിൽ മരിച്ച 3 മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള തുടർ നടപടികൾക്ക് സഹായം ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ്. ജർമ്മനിയിലെ പടിഞ്ഞാറൻ നഗരമായ ബഹുമൂല്യ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിലാണ് 3 പേർ കൊല്ലപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി 53,428 കോടി രൂപ ചെലവിൽ 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് തുടക്കം കുറിക്കും. വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കേരളത്തിൽ ഇന്ന് മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ഓടാട്ടുകാരെ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നമ്മളുടെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ, നമ്മുടെ സ്വന്തം ശരത്തും കൂടെയുണ്ട്. അപ്പൊ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7001 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട്, ഇതേ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. നമ്മുടെ ഇന്റർവ്യൂ 91.2 ഇൻസ്റ്റാ മെസ്സഞ്ചർ ഒക്കെ നമുക്ക് ഒരുപാട് മെസ്സേജുകളും വരുന്നുണ്ട്. പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ നമുക്കിതിൽ വരാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഞങ്ങളുടെ കരുത്തായിട്ട് മാറുന്നത്. ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇന്റർവ്യൂ 91.2 കേൾക്കാം. ജസ്റ്റ് ഗൂഗിളിൽ ഇന്റർവ്യൂ 91.2 എന്ന് സെർച്ച് ചെയ്യൂ. അപ്പോൾ വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടം പോലെ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നൊരു കാര്യം, ഇന്ന് നമ്മൾ ചില ആളുകളുടെ പദവിയാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യത്തെ നോക്കി, അല്ലെങ്കിൽ പദവി ജോലി ഇതിനെയൊക്കെ നോക്കി ബഹുമാനം വേർതിരിച്ച് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ചർച്ച തുടരാം. ആദ്യത്തെ പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം, ചന്ദ്രിക ചേച്ചി പറഞ്ഞോളൂ.
1: നമുക്ക് പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷകർത്താക്കള് ഒരു കുട്ടിയെ പഠിച്ച് ഉന്നതത്തിലോട്ട് പോകുമ്പോൾ അതൊരു പദവിയാ. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയെ അതും ഒരു പദവിയാ. സാധാരണക്കാരെ കാണുമ്പോ ഒരു ദയവും സ്നേഹവും കാണിക്കുമ്പോ അത് ബഹുമാനിക്കുന്നു.
0: അങ്ങനെയാണ്. വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണോ ഈ ബഹുമാനത്തിന്?
1: ആ, ബഹുമാനത്തിന് വ്യത്യാസങ്ങളുണ്ട്.
0: ഉണ്ട്. ഓക്കെ. അപ്പൊ മേഡം, ചന്ദ്രചേച്ചിയുടെ അഭിപ്രായം ഇങ്ങനെയാണ്, ബഹുമാനത്തിന് നമ്മള് തരതിരിവ് കാട്ടാറുണ്ട്. ഓക്കെ, ശരത് മോനെ, ശരത് മോൻ ചിരിക്കുന്ന കേട്ടോ. ഓക്കെ. അപ്പോ നമ്മള് പലപ്പോഴും ഈ സ്ഥാനമാനങ്ങൾ അനുസരിച്ചിട്ട് ആളുകളെ തരംതിരിച്ച് കാണാറുണ്ട്. വ്യക്തിത്വത്തെയാണോ ബഹുമാനിക്കുന്നത്, അതോ ഒരാളുടെ വരുമാനത്തെയോ പദവിയെയാണോ, ഒരാളുടെ ജോലിയുടെ ശമ്പളമാണോ അയാളുടെ അന്തസ്സ് തീരുമാനിക്കുന്നത്? എല്ലാവരെയും ഒരുപോലെ ഒരു മാനുഷിക പരിഗണന കൊടുക്കാൻ ഇതിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ചിലർ ഈ വലിയ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളോട് അമിതമായിട്ടുള്ള ഓവർ ബഹുമാനം കാണിച്ച് കാണുമ്പോഴേ അറിയുന്നൊരു ഒരു കള്ളത്തരത്തിലുള്ള ബഹുമാനമാണത്. അങ്ങനെയുള്ളൊരു ബഹുമാനം ഏറ്റുവാങ്ങാനും ആളുകൾക്ക് ഇഷ്ടമാണെന്നേ, കാരണം എന്നെ ബഹുമാനിക്കപ്പെടണം ബഹുമാനിക്കപ്പെടണം. പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് യഥാർത്ഥ ബഹുമാനമാണോ? യഥാർത്ഥ ബഹുമാനം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് ഒന്ന് അവരുടെ വർക്കുകൾ ചെയ്യുന്ന കാര്യത്തിലാണ്, അല്ലാതെ ഈ ഓവർ പ്രകടനം, ഓവർ അത് ഭയങ്കര ബോറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് പറയാം, ഒരാളുടെ വ്യക്തിത്വത്തെയാണോ നിങ്ങൾ ബഹുമാനിക്കുന്നത്, അതോ അയാളുടെ വരുമാനത്തെയോ പദവിയോ സ്വാധീനത്തെയാണോ? ഇതേസമയം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെ വ്യത്യസ്തമായ ജോലികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ, നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിഗണന നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ ഓരോ പോസ്റ്റ് അനുസരിച്ച് നിങ്ങൾ തരംതിരിക്കുന്നുണ്ടോ, അങ്ങനെ വേർതിരിവുകൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്. നമ്മുടെ വണ്ടിയിലോട്ട് കയറിക്കോളൂ. ഏ,
2: കയറി കയറി,
0: വായോ വായോ, ഇനി പറഞ്ഞോളൂ.
2: മോളെ പറഞ്ഞാൽ നമ്മുടെ ഒരാളുടെ മോള് ചോദിച്ചു ഒന്നുകൂടെ ഒന്ന് പറയൂ.
0: അതായത് നമ്മൾ ഒരാളുടെ വ്യക്തിത്വത്തെയാണോ ബഹുമാനിക്കുന്നത്, അതോ അയാളുടെ പദവിയാണോ വരുമാനത്തെയാണോ ശമ്പളം നോക്കിയിട്ടാണോ അയാളോട് കൊടുക്കുന്ന അന്തസ്സും ബഹുമാനവും ഒക്കെ ചെയ്യുന്നത്, ഇതൊക്കെയാണോ നമ്മൾ ആളുകളെ കാണുന്ന ഒരു കാഴ്ചപ്പാടിനെ പറ്റിയിട്ടാണ്?
2: എന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തെയാണ്.
0: അങ്ങനെയാണോ എല്ലാവരെയും കാണുന്നത്?
2: അങ്ങനെ, അതെ അതെ അതെ. കാരണം നമ്മളെല്ലാം പണമോ പദവിയോ പത്രാസോ ഒന്നുമല്ല, മനുഷ്യന്റെ വ്യക്തിത്വം തന്നെയാണെന്ന് എന്റെ അഭിപ്രായം.
0: അതായത്
2: നമ്മളിപ്പോ ഏത് ജോലി ആയിരുന്നാലും അതിൻ്റെതായിട്ടുള്ള ഒരു പവിത്രതയുണ്ട്. ഏതൊരു ജോലി, ഇപ്പൊ കൂടിയ ശമ്പളം ആയാലും കുറഞ്ഞ ശമ്പളം ആയാലും അവരങ്ങ് ലാസ്റ്റ് ഇതിലാണെന്ന് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ജോലിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. സാലറിയുടെ വലിപ്പച്ചെറുപ്പം അനുസരിച്ചല്ല അല്ലേ?
0: അപ്പൊ
2: എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ആ മനുഷ്യ ഏതൊരു മനുഷ്യനായാലും അവരുടെ വ്യക്തിത്വത്തെയാണ് നമ്മള് ബഹുമാനിക്കുകയും ചെയ്യേണ്ടത്.
0: അങ്ങനെ വേണം.
2: വേണം തീർച്ചയായിട്ടും.
0: അതെ, മനുഷ്യനെ കൊടുക്കേണ്ട ഒരു മാനുഷിക പരിഗണന എല്ലാവർക്കും കൊടുക്കുക.
2: അതെ, അതാണ് ഏറ്റവും വലുത്.
0: അത്
2: എങ്കിലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ആയിരുന്നാലും എന്ത് ഇതായാലും നമുക്ക് ഒരാള് തരുന്നു എന്നതല്ല, ആ മാനുഷിക പറഞ്ഞ ഒരു നല്ലൊരു വാക്ക്, നല്ലൊരു പെരുമാറ്റം, ഒരു അത് കിട്ടിക്കഴിയുമ്പോ നമുക്ക് എത്രയോ ഇത് കിട്ടിയതിന് തുല്യമായിട്ടായിരിക്കും നമ്മുടെ മനസ്സ് നിറയുന്നത്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ചേച്ചി. അപ്പൊ യാത്രയിൽ തുടരെ ഉണ്ടാവണം കേട്ടോ.
2: തീർച്ചയായിട്ടും
0: ഓടിയിറങ്ങി പോകത്തില്ല. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള ഡ്രൈവർ തീരുമാനിക്കണം ഇന്നത്തെ പാസഞ്ചേഴ്സ് ഇറങ്ങി പോണോ വേണ്ട എന്നുള്ളത്. ഞാൻ തന്നെ ലോക്ക് ചെയ്തിട്ടേക്കുവാ. ഇന്ന് ജോലി സ്ഥലത്ത് ഇന്ന് പോയിട്ട് എല്ലാരും നോക്കിട്ട് എക്സ്ട്രാ പുഞ്ചിരിയൊക്കെ കൊടുത്തേക്കണം.
2: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ നമ്മള് ഞാൻ എപ്പോഴും ചിരിയുടെ ഒരു കാര്യം, നിങ്ങൾ ഇന്ന് ജോലി സ്ഥലത്തോട്ട് ഞാൻ പലപ്പോഴും എൻ്റെ റേഡിയോ 91.2 പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പുഞ്ചിരിയുണ്ട്. നമ്മൾ നോക്കി ഇന്നാൾ ഇങ്ങനെ ചിരിക്കണം, ഇന്നാൾ ഇങ്ങനെ മിണ്ടണം. പക്ഷേ നിങ്ങൾ ഇന്ന് ജോലി സ്ഥലത്തോട്ട് പോകുന്ന ആ ഒരു സമയത്ത് സെക്യൂരിറ്റി ചേട്ടൻ മുതൽ എല്ലാ ആളുകളെയും ഒന്ന് നോക്കി ഒരു പുഞ്ചിരിയോടുകൂടി കയറാനായിട്ട് ഇന്ന് എൻ്റെ ശ്രോതാക്കൾ ശ്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. വണ്ടി നിർത്തി ഇറങ്ങി ചെന്ന് കയറുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു ചെറിയ ചോദ്യമൊക്കെ ചോദിച്ച് വേണം കയറി പോകാനായിട്ട്, കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്. ആരാണ് നോക്കാം? നമസ്കാരം.
3: നമസ്കാരം സാദി.
0: എന്തോ എന്താണോ അശോകന് ക്ഷീണം? അശോകൻ എന്താ ക്ഷീണം?
3: രാവിലത്തെ ജോലി കൂടുതലായിരിക്കും.
0: എന്ത് ജോലി? ഇതൊക്കെ എന്ത് നിസ്സാരം, പറഞ്ഞോളൂ.
3: പിന്നെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരാളിന്റെ വ്യക്തിത്വത്തിനാണോ, അതുപോലെ തന്നെ
0: വരുമാനത്തെയാണോ, പദവിയാണോ? അതെ,
3: ഇതിന് ഓരോന്നിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നാണ് എന്റെ ഒരു ചിന്താഗതി. വ്യക്തിത്വം ഏറ്റവും പ്രധാനമാണ്. അവര് എത്ര വലിയ ആൾക്കാരല്ലെങ്കിൽ കൂടിയും നമ്മൾ പറയാറുണ്ട്, ആ നല്ല ഒരു വ്യക്തിത്വത്തിനുടമയാണ് ആള്. അപ്പൊ അവർക്കൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു. പിന്നെ പദവിക്ക് ഇപ്പൊ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഈ റേഡിയോയിൽ തന്നെ ഒരുപാട് ആൾക്കാർ കേറുന്നുണ്ട്, പക്ഷേ അതില് ഇടയ്ക്ക് ഏതോ ഡോക്ടറൊക്കെ കേറത്തില്ലേ?
0: ഡോക്ടർ ചെയ്തു.
3: ഡോക്ടറൊക്കെ കേറുമ്പോ സ്വാതി പെട്ടെന്ന് ഹലോ സാർ എന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു എന്തോ ഒരു ഭവ്യത അവിടെ കേറി വരുന്നുണ്ട്. അത് നമ്മൾ എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനത്തിനുള്ള ഒരു വില, അത് സ്വാഭാവികമായിട്ടും നമ്മളിൽ ഉണ്ടാകും. ഇനിയിപ്പൊ ഞാൻ
0: അമ്മമാരെ അമ്മേന്ന് വിളിക്കാനും ചേട്ടാ ചേട്ടാന്ന് വിളിക്കാനും നമുക്ക് അത് ബഹുമാനത്തിന്റെ വ്യത്യാസമല്ല.
3: അമ്മമാര് വരുമ്പോഴും അവിടെ നമുക്ക് വേറൊരു രീതിയാണ്.
0: ഞാൻ അമ്മമാരുടെ അമ്മ കുഞ്ഞാണ് ഞാൻ, അതുകൊണ്ടായിരിക്കാം അമ്മമാരുടെ
3: അതിൽ നിന്ന് ശരിക്കും ഞങ്ങൾ ഇതിന്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കി. കാരണം അമ്മമാരോട് അതിന്റേതായ രീതിയിൽ ഒരു കുഞ്ഞുവാവയുടെ രീതിയിൽ അങ്ങ് മാറുവാണ്.
0: അതെ, അമ്മമാര് വരുമ്പോ എനിക്ക് ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കും. ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും അമ്മമാര് വിളിക്കുന്ന സമയത്ത് ആടിക്കുഴഞ്ഞാ സംസാരിക്കുന്നത്.
3: അതെ, നമ്മൾ അന്നേരം ആ ഒരു സ്ഥാനത്തിന് കൊടുക്കുന്ന ഒരു വിലയാണ്, ഒരു ബഹുമതിയാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ അതുപോലെ ഇപ്പൊ ഞാനൊരു ടീച്ചറാണ്, അപ്പൊ എന്നെ നമ്മളിപ്പോ ഒരുപാട് ആൾക്കാരുടെ ഇടയ്ക്ക് നിൽക്കുമ്പോഴും എനിക്ക് അവര് തരുന്നത് ഇന്നയാളുടെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അടുത്തത് പറയുന്ന ടീച്ചറാണ്. അപ്പം ആ കാണുന്നവരുടെ കണ്ണിൽ നമ്മളിൽ വേറൊരു ഭാവം, നമ്മൾ ടീച്ചറാണ്, അപ്പൊ നമുക്കൊരു ബഹുമാനം അവിടെ കിട്ടുന്നുണ്ട്.
0: ഓക്കെ ടീച്ചറെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ശരിക്കും ഈ പദവികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മളിപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിൻ്റെ രീതിയിൽ ഇപ്പോൾ ഒരു പദവിയിലിരിക്കുന്ന ഇപ്പം നമ്മുടെ ജില്ലാ കളക്ടറോ അങ്ങനെ ഒരാൾ വരുമ്പോൾ ആ ഒരു രീതിയിലും, പ്രത്യേകിച്ച് സൗഹൃദപരമായി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ താഴെത്തട്ട് ജോലി ചെയ്യുന്ന പല, നമ്മളൊരു അടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. എന്നെ സംബന്ധിച്ച് ആ ജോലി സ്ഥലത്ത് ഇവിടെ ഇനി ഏത് രാജാവാണെങ്കിലും ശരി, ഏത് താഴെ ഇരിക്കുന്ന ആണെങ്കിലും ശരി, ബഹുമാനമൊക്കെ എനിക്ക് ഒരുപോലെ ഉള്ളൂ. സ്നേഹം ചിലപ്പോൾ സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ബഹുമാനം എല്ലാ മനുഷ്യനോടും ഞാൻ അത് അതായത് കൊണ്ട് ഇതായി അങ്ങനെ ഒരാളേ അല്ല ഞാൻ.
3: അയ്യോ
0: ചേച്ചി, അത് ഞാൻ കാര്യമായിട്ട് അങ്ങനെ ആവണം. അതായത് നമുക്ക് നമ്മുടെ ഒരു ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഇപ്പൊ ടീച്ചർ ആണെങ്കിൽ പോലും അവിടെ ഏറ്റവും താഴ്ന്ന ജോലി ചെയ്യുന്ന ഒരാളോടും അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് ക്ലിയർ ആയിട്ട് സ്നേഹമുണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്.
3: എല്ലാവരും നമ്മൾ അന്നേരം എല്ലാത്തിനും ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോ അധ്യാപകരായാലും വേറൊരു ജോലിയിൽ ഇരിക്കുന്നവരായാലും അവരുടെ വായിൽ നിന്ന് അവരുടെ ആ സ്ഥാനത്തിനൊക്കാത്ത രീതിയിലുള്ള സംസാരം കേൾക്കുമ്പോ നമ്മൾ പറയാറില്ലേ, ഈ ഒരു സ്ഥാനത്തിന്റെ ഒരു ഇതുപോലും ഇവരിൽ നിന്ന് കാണുന്നില്ലല്ലോ.
0: അപ്പൊ
3: നമ്മൾ ആ സ്ഥാനത്തിനൊരു വില അവിടെ ഉണ്ട്, പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ അതില്ല. അപ്പൊ അവരുടെ വ്യക്തിത്വത്തിൽ അവിടെ അത് വരുന്നില്ല.
0: അത് വരുന്നില്ല.
3: അങ്ങനെ ഇതിനെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.
0: അല്ല, സമൂഹത്തിൽ ഇത് ഓക്കെ, നമ്മൾ പദവിയിൽ ബഹുമാനിക്കും, പക്ഷെ ഇതിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ അങ്ങനെ, അല്ലെങ്കിൽ ഒരാളെ ആദ്യം കാണുമ്പോൾ നമ്മൾ, ഞാൻ പിഷാരടി പറഞ്ഞ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്, രമേഷ് പിഷാരടി, നമ്മൾ ഒരാളെ ആദ്യം കാണുമ്പോൾ അവരോട് സംസാരിക്കും, അടുത്ത അവരടുത്ത് ചോദിക്കും ബഹുമാനം എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ, അവർ വലിയ പോസ്റ്റിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഓ സാർ അങ്ങനെ ഒരു രീതിയിലേക്ക് മനുഷ്യൻ മാറാറുണ്ട്. ടീച്ചർ പറഞ്ഞ ശരിയാണ് കേട്ടോ, ശരിയാണ്. ഉറപ്പായിട്ടും ടീച്ചറെ. അപ്പോ ഞാൻ ഈ പദവിക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം, വലിയ ജോലി സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വലിയൊരു സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് താഴേക്കായി പോയിട്ടുള്ള ആളുകൾ ഈ ഒരു ബഹുമാനത്തിന്റെ കുറവ് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തുറന്നു പറയാം ബഹുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എല്ലാ മനുഷ്യനെയും, ഞാൻ പറഞ്ഞില്ലേ സ്ഥാനമാനങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ സർ അല്ലെങ്കിൽ വിളിക്കും, പക്ഷേ മാനുഷിക പരിഗണന എന്ന് പറയുന്നൊരു സ്ഥാപനം, നിങ്ങളൊരു സ്ഥാപനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഇത്രയും സ്റ്റാഫുകളുണ്ടായിരിക്കും, അപ്പം അതിൽ പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണും, പക്ഷേ അതിനെ എല്ലാവരെയും ചേർത്ത് പിടിക്കും. ഈ അടുത്ത് കൊച്ചിയിൽ എന്തോ ഒരു തുണിക്കടയുടെ മുതലാളിയുടെ ഒരു വീഡിയോ ഞാൻ ഓണക്കാലമായിട്ട് ഭയങ്കരമായി വൈറലായിട്ടുള്ളൊരു സംഭവമുണ്ട്. അയാളൊരു സാധാരണക്കാരനായിട്ട് വളർന്നു വന്നു, ബിസിനസ്സിൽ സക്സസ് ആയി, 10-350 സ്റ്റാഫുകളുള്ള ഒരു സ്ഥാപനമാണ്. അവിടുത്തെ സെക്യൂരിറ്റി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആണെങ്കിലും അവിടുത്തെ ഏത് അല്ല എച്ച് ആർ ആണെങ്കിലും അവർക്ക് അവരുടെ ബോസ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു ഇതുണ്ട്. കാരണം അയാൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹവും പരിഗണനയുമാണ്, ഒരു വളരെ മുരടനായിട്ട് അല്ലെങ്കിൽ തരംതിരിവുകളെ വ്യക്തമായും പ്രകടമായും കാണിക്കുന്ന ഒരാൾക്ക് സ്ഥാനമാനങ്ങളുടെ വില മാത്രമേ ഉണ്ടാവൂ, ഒരു മാനുഷിക പരിഗണന തിരിച്ചും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം, നമ്പർ 9944-7009912 എന്ന നമ്പറിലേക്ക്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെ എത്രത്തോളം കേൾക്കുന്നുണ്ട് എന്നൊരു സ്വയം പരിശോധന കൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് നടത്താം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം. ഹലോ,
4: നമസ്കാരം.
0: എന്തോ അമ്മേ, പറഞ്ഞോളൂ അമ്മ കേട്ടോ.
4: ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്നത് ഒരാളിന്റെ വ്യക്തിത്വത്തെയാണ്.
0: അതെ, ആഹാ,
4: എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും അവനൊരു ചെറ്റയാണെങ്കിൽ എന്ത് ചെയ്യണം? ഏത് പദവിയിലിരിക്കുന്ന ഒരാളാണെങ്കിലും അയാളുടെ സ്വഭാവം കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കോ?
0: അമ്മ രാവിലെ അടിപൊളിയാണല്ലോ, ഫുഡ് മാറി കഴിച്ചോ? വല്ല കള്ളപ്പൊങ്ങണോ രാവിലെ കഴിച്ചേ?
4: അമ്മ ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ഗ്ലാസ് ചൂടുള്ള മാത്രമേ കുടിച്ചിട്ടുള്ളൂ.
0: ഞാൻ അമ്മ തന്ന ഈ ഒരു ഡയലോഗ് ഞാൻ അങ്ങ് എടുത്ത് സ്റ്റാറ്റസ് ആക്കാൻ പോവാ.
4: അല്ല, ഞാൻ ഓരോരുത്തരത്ത് കാണുന്ന കാര്യം പറഞ്ഞതാ പോണ.
0: അതെ അതെ അതെ അതെ.
4: എപ്പോഴും ഒരാളിന്റെ ഏത് പാവപ്പെട്ടതായാലും ഏത് പണക്കാരനായാലും ഏത് പദവിയിൽ ഇരിക്കുന്ന ഒരാളായാലും അയാളുടെ വ്യക്തിത്വം നമ്മൾ ബഹുമാനിക്കും എപ്പോഴും.
0: അതെ അതെ, തീർച്ചയായിട്ടും.
4: അമ്മ അതാ പഠിച്ചേക്കുന്നേ.
0: അതെ, ഞാൻ ചോദിക്കട്ടെ, ഒരു വലിയ ജോലിക്കാരനും ഒരു സാധാരണ ആളും അല്ലെങ്കിൽ വലിയ പണക്കാരനും ഒരു സാധാരണ മനുഷ്യനെ ഒരേപോലെ കാണാനുള്ള മാനസികാവസ്ഥയുണ്ടോ അമ്മയ്ക്ക്?
4: ഉണ്ട്. എനിക്ക് ആ സാധാരണ മനുഷ്യനോടായിരിക്കും
0: കൂടുതൽ ഇഷ്ടം,
4: കൂടുതൽ സ്നേഹം.
0: അതെ അതെ, സ്ഥാനമാനങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. ഓക്കെ, പദവിക്കൊരു
4: സ്ഥാനമാനങ്ങളെ നമ്മൾ ബഹുമാനിക്കണം മോളെ, അത് ആവശ്യമുള്ള കാര്യമാണ്.
0: അതെ,
4: പക്ഷെ താണ നിലത്തെ നീരോടത്തുള്ളു.
0: തീർച്ചയായിട്ടും അമ്മേ.
4: ജോലിയിലുള്ള ഒരുപാട് പിള്ളേരുണ്ട്. എന്റെ ആങ്ങളുടെ മോൻ മലപ്പുറം കോടതിയിലെ വക്കീല, കേട്ടത്തേടെ മോൻ ഹെൽത്ത് ഇൻസ്പെക്ടറ, അങ്ങനെ ഒരുപാട് ജോലിയിലുള്ള ഒരു കൊച്ചിന്റെ ചെറിയത്തിന്റെ മോൻ ഹോമിയോ ഡോക്ടറാ, അങ്ങനെ ഒരുപാട് പദവിയിലുള്ളവരുണ്ട്. പക്ഷേ എപ്പോഴും അവരുടെ സ്വഭാവം നന്നായിരിക്കണം ആരായാലും.
0: തീർച്ചയായിട്ടും, അതുകൊണ്ട്
4: നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കയറി ചെന്നാൽ നമ്മുടെ പരാതികൾ കേൾക്കാനും അതിനെ മറുപടി പറഞ്ഞു തരാനും അല്ലാതെ അവരുടെ ദാർഢ്യം നമ്മളോട് കാണിക്കുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കത്തില്ല.
0: അതെ അതെ, ബഹുമാനവും അല്ലെങ്കിൽ ഇല്ല സാറ്, ചില ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ സാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നിപ്പോവും, ചില ആളുകളിലേക്ക് ആ മോരട്ടൻ അവിടെ നിന്ന് പോയായിരുന്നെങ്കിൽ മതിയായിരുന്നെന്നും പറയും.
4: അങ്ങനെ പലയിടത്തും തോന്നിയിട്ടുണ്ട് അമ്മയ്ക്ക്.
0: അങ്ങനെയുണ്ട്. ഓക്കെ അമ്മേ, അപ്പൊ യാത്ര നമുക്ക് തുടരാം, ആ ഡയലോഗ് കഴിഞ്ഞെടുത്തു കേട്ടോ. ഓക്കെ അമ്മേ, എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ മക്കളേന്ന് വിളിക്കുന്ന ഒരു വല്ലാത്തൊരു സ്നേഹമുള്ള കാര്യം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആലോചിക്കുക, ഈ ബഹുമാനം കൊടുക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ നല്ല ജോലിയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് സമൂഹവും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് ഇൻസൾട്ടായിട്ട് നല്ല പദവി കയറുമ്പം പ്രത്യേകതര ഒരു ഒരു ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകളുണ്ടോ? നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യണം, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഇതൊക്കെ എവിടെ പോയി നിക്കുവാ നിങ്ങൾ എല്ലാരും? ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, ഞാന്
4: കേക്കുന്നുണ്ട്, എന്നും കേക്കും, ഒറ്റ ദിവസമില്ല സാധിയുടെ സ്വരമായാലും റേഡിയോ ആരും പരിപാടിയെല്ലാം കേൾക്കുന്നുണ്ട്,
0: കേൾക്കുന്നുണ്ട്, പക്ഷെ വിളിക്കുന്നില്ല,
4: വിളിക്കുന്നില്ല, വിളിക്കാൻ പറ്റുന്നില്ല.
0: പിന്നെ എന്തിനാടാ ചക്കര ആ ഫോൺ മേടിച്ച് ദൈവം തന്നേക്കുന്നേ? ഓക്കെ, അറിയാം, പറഞ്ഞു, കേൾക്കട്ടെ. ഈ ബഹുമാനം കൊടുക്കുന്നത്
4: നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ആളുടെ സ്വഭാവം അനുസരിച്ച് തന്നെ
0: ബഹുമാനിക്കുന്നത്.
4: അങ്ങനെ നോക്കുവാണെങ്കിൽ അത് തന്നെ ഒരാളുടെ ആ പെരുമാറ്റം, ഈ പെരുമാറ്റം അങ്ങനെ അതേ രീതിയിലേ നമ്മൾ ബഹുമാനിക്കുന്നത്. കഴിയുന്ന നമ്മൾ ബഹുമാനിക്കാൻ നോക്കും, പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബഹുമാനിക്കോ? ഇല്ല,
0: ഇല്ല.
4: ആ പെരുമാറ്റം ഏതൊരു വ്യക്തിയിലായാലും ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലേ അത് ഉണ്ടാവത്തുള്ളൂ.
0: ഒരാളുടെ ജോലിയുടെ ശമ്പളവും ആണോ അയാളുടെ പദവി നിശ്ചയിക്കുക?
4: അല്ല അല്ല അല്ല, എന്നെ സംബന്ധിച്ച് അങ്ങനല്ല,
0: അങ്ങനല്ല,
4: പൈസയോ മറ്റൊന്നുമല്ല, സ്വഭാവം തന്നെ.
0: അതെ അതെ,
4: സ്വഭാവമാണ് നമ്മൾ നോക്കുന്നത്,
0: സ്വഭാവം.
4: പിന്നെ നമ്മളെന്താ ഒരു പറഞ്ഞോട് ഡോക്ടർ ആയാലും ഒരു വക്കീലായാലും ഒരു അപ്പൊ ഒരു കളക്ടർ ആയാലും നമ്മൾ അവിടെ ചെല്ലുമ്പം അവരുടെ ഒരു സമീപനം നോക്കിയിട്ടല്ല നമ്മൾ അങ്ങോട്ട് പെരുമാറുന്നത്, അതൊരു പദവി നോക്കിയിട്ടാ, മനസ്സിലായോ?
0: അതെ അതെ അതെ,
4: ആ അതൊരു പദവി നോക്കിട്ട് തന്നെ. പക്ഷെ അല്ലാതെ പൊതുവെ ഞാൻ പറയുമ്പോ എന്നെ സംബന്ധിച്ച് പറയുമ്പോ അങ്ങനെ തന്നെ ഒരാളുടെ സ്വഭാവം അനുസരിച്ച് തന്നെ.
0: ഉറപ്പായിട്ടും ചേച്ചി,
4: ശരി മോളെ, ശരി.
0: നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് ആലോചിക്കാം, നിങ്ങൾ ഒരു സ്ഥാനമാന ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബഹുമാനമാണെന്ന് കൂട്ടിക്കോ. പക്ഷെ നിങ്ങൾ റിട്ടയർഡ് ആയതിനു ശേഷവും അതേ സ്നേഹവും കരുതലും കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിജയം. അല്ലെങ്കിൽ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ ഇറങ്ങരുത്, ഇറങ്ങിപ്പോന്ന് ആ ഒരു ഇരുന്ന സമയത്ത് എന്ത് വരുന്നു എന്ന് പറയിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ പെരുമാറ്റത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു, നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു ക്യാബിൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ആ ഒരു സ്ഥാപനം നിശബ്ദമാകുന്ന തരത്തിലായിരിക്കണം നമ്മൾ ആളുകളുടെ ഹൃദയത്തിലേക്ക് കടന്നു പോകാനായിട്ട്. നമ്മൾ പോകുന്ന ശൂന്യത അല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് ഒരു മാറ്റവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് അതുപോലെ തന്നെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം അല്ലേ. അടുത്ത കസേരയിലെ ഒരാൾ ആ കസേരയിൽ തന്നെ അടുത്ത ആൾ വന്നിരിക്കുന്ന സമയത്ത് ഒരു ശൂന്യതയായിരുന്നു. നമ്മൾ എവിടെ നിന്ന് ഇറങ്ങിയാലും അവിടെ ശൂന്യത ഉണ്ടാക്കുന്ന തരത്തിൽ ആളുകളിലേക്ക് ഇറങ്ങാൻ പെരുമാറാൻ, ഇത് നമ്മൾ പെരുമാറ്റത്തിലൂടെ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മൾ ചെയ്യുന്ന വർക്കിലൂടെയാണെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണെങ്കിലും നമുക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ വലിയ ശമ്പളം നോക്കിയിട്ട് ആരാ, അവൻ അത്രയും രൂപ ശമ്പളക്കാരനാടാ, അവന് അങ്ങനെ ചിന്തിക്കുന്ന എന്തുകൊണ്ടോ മലയാളികൾക്ക് ചില ആഡംബരങ്ങളോടും ചില കാഴ്ചപ്പാടുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളുടെ വ്യത്യാസങ്ങളും കാര്യങ്ങളും അവഗണനകളും അംഗീകാരങ്ങളും അനുഭവിച്ചിട്ടുള്ള ആളുകൾക്കും വിളിക്കാം. ഇടവേള എടുത്താലോ ശരത്ത് ഇങ്ങനെ പറയാണ്, എന്തോ ചേച്ചി കുറച്ച് നേരം ഒരു ബ്രേക്ക് താ. ഓക്കെ, പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. സ്റ്റുഡിയോ 91.2 ആൻഡ് റേഡിയോ.
5: ഇത്തവണ ജോയ് വാലി ദിവാലി, ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്, വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
10: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
11: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകാർ പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. ഈ ബ്രേക്ക് ടൈമിൽ നമ്മൾ ഓരോ വിഷയങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഉണ്ട്, നമ്മളെപ്പോഴും ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ശരത്തിന്റെ അഭിപ്രായങ്ങളും പറയും. അതെ, നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ചില ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോയിട്ട് ആളുകളെ ഒന്ന് നിരീക്ഷിക്കണം, അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അല്ലേ. ചില ഓഫീസേഴ്സിനോട് നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും. ആ ഓഫീസേഴ്സിന്റെ മുന്നിൽ ആരും വന്നാലും ഏത് പദവിയിലിരിക്കുന്ന ആൾ വന്നാലും നന്നായിട്ട് ജോലി ചെയ്യുക, നന്നായിട്ട് എല്ലാവരും ഒരുപോലെ കാണുക. ചില ആളുകൾക്ക് വേഗത കൂടും പദവി അനുസരിച്ചിട്ട്. ഓഫീസേഴ്സിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നേ. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനം, നിങ്ങൾ ഒരാളെ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം കണ്ടിട്ടാണോ, അത് വരുമാനത്തെ കണ്ടിട്ടാണോ, പദവിയെ കണ്ടിട്ടാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നമുക്ക് നോക്കിയാലോ. നമസ്കാരം പറഞ്ഞോളൂ, ഇതാരാണ്?
1: മോളെ നമസ്കാരം. മോളെ
0: നമസ്കാരം. അമ്മക്കുട്ടോ, എവിടെയായി ഇത്? എന്തുമായിത്?
1: എന്റെ മോനെ പര്യടന ആയിട്ട് ഞങ്ങൾ ഇത്രയും കിടന്ന് ആവേശപ്പെടുന്ന.
0: ആഹാ, എന്ത് വേണം?
1: തീർച്ചയായിട്ടും വേണമല്ലോ. കേരളത്തിന്റെ ഏത് കോണി പോയാലും നിങ്ങളൊക്കെ കാണിക്കുന്ന പര്യടനയാണ് ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷമുള്ളത്.
0: അതെ അമ്മേ, മാനിക്ക് ഈ സ്നേഹവും പരിഗണനയൊക്കെ നന്നായിട്ട് തന്നെ കൊടുക്കണം. എന്താ അറിയാവോ അമ്മേ,
1: തീർച്ചയായിട്ടും
0: നമ്മളാരും ഇവിടെ രണ്ടാമതൊരു അവസരമില്ല ഒരിക്കലും. നമുക്കുള്ള സമയം ഏറ്റവും നന്നായിട്ട് അടിച്ചു പൊളിക്കാനേ ഉള്ളൂ.
1: അതല്ലേ മലയാളം, ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ഒന്നേ ഉള്ളു, പിന്നുണ്ടെങ്കിൽ വിധിയാ.
0: അതെ അതെ. അപ്പൊ അമ്മ പറ, ഈ പറയുന്നത് പോലെ ഒരാളെ നോക്കുന്ന അമ്മ കാണുന്ന ബഹുമാനം അവരുടെ പദവി കണ്ടിട്ടാണോ?
1: മോളെ പദവിയല്ല, ഒരാളിന്റെ രക്തത്തെയാണ് നമ്മളെ തിരിച്ചറിഞ്ഞ് അവരെ സ്നേഹിക്കുന്നതും അതിൽ നിന്ന് നമ്മള് കാര്യങ്ങൾ നേടുന്നതും എല്ലാം നമ്മൾ അങ്ങോട്ടും അതേപോലെ ആയിരിക്കും അവരോട് പെരുമാറുന്നത്. പിന്നെ ചില കാര്യത്തിന് നമ്മൾ ചെന്ന് ഒരത്ര മുമ്പിൽ ഓശാനിച്ച് നിന്ന് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി
0: നമ്മളെ
1: അതെ അത് നമ്മളോട് പര്യടന കാണിച്ചില്ലെങ്കിൽ നമുക്ക് ആവശ്യക്കാരില്ല മോളെ. ഉണ്ട് മോളെ, ഇല്ലാതെ എന്ന് പറയുന്നത് നമ്മളോട് ഇങ്ങോട്ട് കാണിക്കുന്ന പര്യടനക്കാണ് എപ്പോഴും വരെ.
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നല്ല പദവിയിൽ ഇരിക്കുന്ന ഒരാളുടെ ആ പദവി നഷ്ടപ്പെട്ട ആ സ്നേഹം അമ്മയ്ക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമോ?
1: ഇല്ല.
0: പദവി അപ്പൊ അമ്മ സ്നേഹിക്കുന്നേ?
1: ഞാൻ ഒരു കാര്യമുണ്ട്, സ്നേഹത്തിന് വില
0: കൊടുക്കും.
1: അല്ലാതെ കണ്ട് അവിടെ ഇനി എന്ത് എന്ന് പറഞ്ഞാലും നമ്മൾ അതെ പരിഗണിക്കത്തില്ല. നമ്മളോട് പെരുമാറ്റത് അനുസരിച്ച് നമ്മൾ ഒരിക്കലും അവരെ വിട്ടുകളയത്തില്ല.
0: ഇല്ല, കിട്ടിയത് പോലെ നമുക്ക് എങ്ങനെ തന്നോ ആ കസേരയിൽ നിന്ന് മാറിയാൽ അയാൾ എങ്ങനെ കസേരയിൽ ഇരുന്ന സമയത്ത് പെരുമാറി ആ ബഹുമാനേ കൊടുക്കത്തുള്ളൂ.
1: തീർച്ചയായിട്ടും മനസ്സിലാക്കണം.
0: തീർച്ചയായിട്ടും അമ്മേ, യാത്ര തുടരാം, അടിപൊളിയായിട്ട് പോകുന്നു.
1: എല്ലാവരും സ്നേഹമാ, നല്ല സ്നേഹമുള്ള മോള. എല്ലാരും ഈ ഒരു സ്വരം കേൾക്കുമ്പോ ചാടി രീതിയാ.
0: എനിക്ക് വയ്യ, എനിക്ക് നാണം വരുന്നു.
1: എന്തതിനാ കാണിക്കുന്നത്? ഉള്ള കാര്യം പരസ്യമായിട്ട് പറയുക, എല്ലാവർക്കും അതുപോലുണ്ട്. എനിക്ക് തന്നെ അല്ല, എല്ലാ പാസഞ്ചേഴ്സിനും കേൾക്കുന്നവർക്കെല്ലാം ഉണ്ടെന്നുള്ളത് നമുക്ക് പരിപൂർണമായിട്ട് അറിയാം. ബാക്കി എല്ലാരും സ്നേഹിക്കും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്തൊന്നും

0: അപ്പൊ എപ്പോഴെങ്കിലും ഒരു പത്ത് ചാറ് വരും. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഒരു പദവിയിൽ ഇരുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക, ആ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ പെരുമാറ്റം എത്രത്തോളം നന്നായിരുന്നു നല്ലതായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ റിട്ടയറിന് ശേഷം ആളുകൾ നമ്മളെ കാണുന്നത്. അല്ലെങ്കിൽ അത് പോകുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്
0: പ്രകാശ് കേട്ടോ, ഞാൻ പ്രകാശ് കേട്ടോ പറഞ്ഞോളൂ. നമസ്കാരം.
1: അല്ല, ഈ നമ്മളെ ഈ ബഹുമാനം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ റെസ്പെക്ട് കിട്ടുക കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ കാണുന്ന ഒരു പ്രതിബിംബം പോലാണ്. നമ്മളെങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും നമ്മള് ഈ ഒരു വ്യക്തിത്വത്തെ തന്നെയാണ് നമ്മള് പ്രധാനമായിട്ടും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഒപ്പം ഈ പദവികളും, പിന്നെ നേരത്തെ വിളിച്ച ആ അമ്മ പറഞ്ഞതുപോലെ ഏത് പദവിയിൽ ഇരിക്കുന്നവരും അവരാ വ്യക്തിത്വം നല്ലതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് തുല്യവില പോലും കൊടുക്കില്ല.
0: അതെ, ശരിയാണ്.
1: ഏത് ചെറിയ, അതായത് നമ്മൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറയുകയല്ല, എങ്കിൽ പോലും ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ് നമുക്ക് അദ്ദേഹത്തോട് വിനയവും ബഹുമാനവും കൂടുതൽ കൊടുക്കുന്നത്. അതിനി ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലിയുടെ ഒക്കെ പറയുകയാണെങ്കിൽ പോലും ഏറ്റവും താഴത്തെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത്. പിന്നെ അവരുടെ പ്രായം, അവരുടെ പെരുമാറ്റം, അതിനോടുള്ള ഒരു ഇടപെടൽ, ഇതിനൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നതാണ്. പക്ഷെ ഇതിനൊക്കെ എഗൻസ്റ്റും സംഭവിക്കാറുണ്ട്. ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ വളരെ മോശമായിട്ട് നമ്മളോട് പെരുമാറി കഴിയുമ്പോൾ അതിനേക്കാൾ മോശമായിട്ട് ഒട്ടും വില കൊടുക്കാതെ നമ്മളും പെരുമാറാറുണ്ട്. അത് അവര് ചോദിച്ചു വാങ്ങിക്കുന്നതാണ്.
0: പലരും അതുപോലെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ബഹുമാനം എന്നൊക്കെ പറയുന്നത്, അല്ലേ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. പലപ്പോഴും നമ്മള് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. പല ഈവൻ പല ഓഫീസുകളിലൊക്കെ പോകുമ്പോ അവിടെ ചെല്ലുമ്പോൾ ചിലര് കാണിക്കുന്ന, നമ്മളോട് കാണിക്കുന്ന, ഒരു പരിചയം ഇല്ലെങ്കിൽ പോലും നമ്മളോട് കാണിക്കുന്ന ഒരു സഹാനുഭൂതിയും നമ്മളെ സഹായിക്കണം എന്നുള്ള അവരുടെ ഒരു കരുതലും ഒക്കെ കാണുമ്പോ നമുക്ക് അവരോട് ഒരു വല്ലാത്ത ബഹുമാനം തോന്നുന്നു. അതേസമയം ചിലരുടെ ദാർഷ്ട്യ മനോഭാവം കാണുമ്പോൾ നമുക്ക് തിരിച്ചും തോന്നാറുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു മിററിന്റെ മുന്നിൽ എങ്ങനെ നിൽക്കുന്നു അതിന് എങ്ങനെയാണോ റിഫ്ലക്ഷൻ അതേപോലെ തന്നെയായിരിക്കും കിട്ടുന്നത്. എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യുന്നു തിരിച്ചും അതുപോലെ നമുക്കും കിട്ടും. അത് ഇനിയിപ്പം ഉന്നത പദവിയിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും താഴെ ഇരിക്കുന്നവരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും എല്ലാം.
0: അതെ, ഈ ബഹുമാനം എന്ന് പറഞ്ഞത് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനവും കൂടി അല്ല.
1: ഒരിക്കലും ഒരിക്കലും കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. കാരണം അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ മാത്രമേ, പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവരുടെയും മനസ്സിലെ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും വിനയവും ഒക്കെ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
0: തീർച്ചയായിട്ടും ചേട്ടോ, യാത്രയിൽ ഉണ്ടാവണം കേട്ടോ.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: ഓക്കെ, നമുക്ക് എപ്പോഴും ഈ ബഹുമാനം, സ്നേഹം, പരിഗണന, സമയം, ഇതൊന്നും കാല് പിടിച്ചാലോ, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ അഭിനയിച്ചു എന്ന് പറഞ്ഞാലോ നമുക്ക് കിട്ടത്തില്ല. അതൊക്കെ ഒരാളുടെ മനസ്സിൽ നിന്നും നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അപ്പോൾ ഇതൊന്നും എരഞ്ഞു വാങ്ങണ്ടേ, നമ്മൾ അറിഞ്ഞ് നമുക്ക് കിട്ടേണ്ടതാണ്. നമ്മുടെ പെരുമാറ്റത്തിന് വലിയൊരു പ്രാധാന്യമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെയാണോ, അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വത്തെയാണോ നമ്മൾ ബഹുമാനിക്കുന്നത്, അതോ ഒരാളുടെ വരുമാനത്തെയാണോ, പദവിയാണോ, ജോലിയുടെ പദവിയും ശമ്പളവും നോക്കിയിട്ടാണോ അതിൻ്റെ അന്തസ്സൊക്കെ തീരുമാനിക്കുന്നത്? ചർച്ച ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വിജയമാമ പറഞ്ഞതുപോലെ ആ പദവിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഇല്ല ഇല്ല ബഹുമാനം ഇല്ല. കാരണം അഥവാ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് പെരുമാറാൻ സാധിക്കണം. റേഡിയോ ഓളിയോ ഒന്ന് കുറയ്ക്കണേ. ആരാണെങ്കിലും
2: ഹലോ,
0: ഹലോ
2: അമ്മേ,
0: റേഡിയോയുടെ ഓളിയോ ഒന്ന് കുറയ്ക്കണേ, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്തൊന്ന് മാറി നിൽക്കണേ.
2: ഓക്കെ,
0: പറഞ്ഞോളൂ. ടീച്ചറമ്മയല്ലേ ഇത്, നമുക്ക് രണ്ട്
2: ടീച്ചറമ്മമാരാണ്.
0: അടിക്കുമ്പോ എനിക്കറിയാം അവിടെ എപ്പോഴും ഇങ്ങനെയാ വിളിക്കാറ്.
2: ശകലം മംഗലുണ്ട്, റിട്ടയർ ആയിട്ട് 25 വർഷം ആവാൻ പോകുന്നു, 24 വർഷമായി.
0: അതൊക്കെ ഇത്തിരി കാലമെല്ലാം ആയിട്ടുള്ളൂ, വെറും 24.
2: അതെ, അമ്മക്ക് അങ്ങനെ പറയാം. ഞാനിങ്ങനെ അവരെ അമ്മ പറഞ്ഞ എല്ലാം നല്ലതാണെങ്കിലും ശമ്പളം ഉണ്ടെങ്കിലും പദവി ഉണ്ടെങ്കിലും ആള് തെറ്റാണെങ്കിൽ എന്ന് പറഞ്ഞ് ഞാനിനി ഏറ്റെടുത്തെന്ന് സാധി പറഞ്ഞതുപോലെ ക്യാരറ്റ് ഈസ് ലോസ്റ്റ്, എവരിതിങ് ഈസ്
0: ലോസ്റ്റ്.
2: അത് അങ്ങനെ നമ്മൾ പരിഗണിക്കുന്നത് ശരിയാ. ഏത് സ്ഥാനത്തിരുന്നാലും ഏത് പാവപ്പെട്ടതായാലും ഒരു സ്നേഹവും ബഹുമാനവും അവരവര് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അവരവർക്ക് അങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് മിക്കവാറും കിട്ടും, കിട്ടാത്തവരും ഉണ്ട്. അവര്

0: സ്നേഹം കൊടുത്താലും അവരെ ബഹുമാനിച്ചാലും അതിന് തിരിച്ചു കിട്ടാത്തവരും ഉണ്ട്. അങ്ങനെയുള്ള ലോകമാണ്
1: നമ്മുടെ പെരുമാറ്റം. അങ്ങ് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മതി, ബഹുമാനമൊക്കെ വരുന്ന വഴിക്ക് വരട്ടെ എന്ന് വെക്കണം.
0: അതെ അതെ, അതേ ഉള്ളു, അതേ ഉള്ളു. അതാണ് ദൈവത്തിന്റെ നീതി. അതാണ് ദൈവം ആരുടെയും തിരിച്ചു കിട്ടുന്ന നോക്കിയല്ല ചെയ്യുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. തിരിച്ചു കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്യുക. അതുപോലെ ആഗ്രഹം കൂടും, ആഗ്രഹം കൂടുമ്പോഴാണ് നിരാശ ഉണ്ടാവുന്നത്.
1: അതെ അതെ അതെ,
0: ആഗ്രഹം കുറഞ്ഞാൽ നിരാശയും കുറയും,
1: നിരാശയും. പഴയ പുരാണങ്ങളിലും ഭഗവത്ഗീതയിലും ഖുറാനിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം. ഒരുപാട് പ്രതീക്ഷകളോ അമിതമായ ഇതൊന്നും വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല.
0: അതെ അതെ അതെ, അതുകൊണ്ട് അത് നമ്മള് എപ്പോഴും മനസ്സിലാക്കിയിരുന്നാല്, എന്നാലും നമുക്ക് പ്രതികൂലമായിട്ട് തോന്നിയാലും നമ്മൾ ദൈവത്തിന്റെ അടുത്ത് നീതി കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിരാശരാകത്തില്ല. നമ്മൾ കൊടുത്ത സ്നേഹമോ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പോലും, അല്ലെ ബഹുമാനോ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പോലും, ദൈവത്തിന്റെ അടുത്ത് നമ്മൾ നീതിയാകല്ലോ ചെയ്തത്, നമുക്കത് ദൈവം തന്നോളും എന്ന് ആണ് എന്റെ ഒരു പ്രതീക്ഷ.
1: തീർച്ചയായിട്ടും ടീച്ചറമ്മേ, അപ്പൊ യാത്രയിൽ കൂടെ ഉണ്ടാവണം കേട്ടോ.
0: ഓക്കെ സാധിയുടെ സംസാരം ചെലപ്പോ വളരെ രസകരമാണ്. ഞാനീ ഏറ്റെടുത്ത് ഞാൻ സ്റ്റാറ്റസിൽ ഇടുവാണ്. അമ്മ പറഞ്ഞത് വളരെ, ഞാൻ അന്നേരത്തെ കേൾക്കുന്നത്, അതിന് ഇച്ചിരി മുമ്പേ ആയാ വന്നത്, ആദ്യം തുടക്കത്തിലില്ലായിരുന്നു. ഞാന് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങോട്ട് വന്നിരുന്ന് കുറച്ചു നേരം കൊണ്ട് ശ്രമിക്കുന്നു. അന്നേരം ഞാൻ വിളിച്ചു, വിളിച്ചവരെല്ലാം പെണ്ണുങ്ങളാണ്, എല്ലാവരുമാണ്. ഒരു പുരുഷന്റെ ശബ്ദം കേട്ട
1: ഇപ്പോഴേട്ടോ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ബഹുമാനം, പദവി, നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുമ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ വലിയ ബാക്കിയാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യണം, ആരാണെന്ന് നോക്കാം. ഹലോ, ഇത് ആരാ സംസാരിക്കുന്നേ? കേട്ടില്ലല്ലോ, ക്ലിയർ ആയില്ലല്ലോ. സുദേഷ് എവിടുന്ന് വിളിക്കുന്നു? ഇപ്പൊ എത്ര മണിയായി കറക്റ്റ് അവിടെ? അവിടുത്തെ അട്ടപ്പാതിരാത്രിക്കാണ് നമ്മളെ വിളിക്കുന്നത് അല്ലേ, ഇവിടെ പ്രഭാതം. ഓക്കെ, സന്തോഷം കേട്ടോ. ഇത്രയും നമ്മുടെ റേഡിയോ കേൾക്കാനുള്ള ഒരു കാരണം എന്താണ് സുഭാഷ്? സുഭാഷ് അതോ സുധീഷ്?
2: ഞാനൊരു പാട്ടുകളൊക്കെ കാരണം അങ്ങനെയല്ല, പിന്നെ ഇങ്ങനെയുള്ള സംഭാഷണങ്ങള് കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേക ഒരു ഞാൻ ഗ്രൂമ്പ്
1: വിളിച്ചിട്ടുണ്ട്.
2: ഡിസ്കഷൻ ഇങ്ങനെ വരുമ്പോ നാട്ടില് പോറ്റുവെച്ചി ആണ് എറണാകുളം.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ചേട്ടാ, നമ്മളിപ്പോ പറഞ്ഞൊരു ചർച്ച വിഷയം കേട്ടിരുന്നോ? ഒരാളുടെ വ്യക്തിത്വത്തെയാണോ നമ്മൾ ബഹുമാനിക്കുന്നത്, അയാളുടെ വരുമാനത്തെയാണോ പദവിയാണോ നമ്മൾ ബഹുമാനിക്കുന്നത്, ഇതാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്?
2: വ്യക്തിത്വത്തിലാണ് അത്. കാരണം പറയണ അനുഭവിച്ചതിന്റെ പാദത്തിൽ നിന്ന് അനുഭവിച്ചതാണ് ഞാൻ സ്വയം അനുഭവിക്കുന്നത്. കാരണം നമ്മള് അത് ശരിക്ക് സ്റ്റേണായിട്ട് സത്യസന്ധമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ലാവുന്ന, അതെ, ഏത് താഴ്ന്ന താഴ്ന്ന പദവിയിലാണെങ്കിൽ കൂടി, ഞാൻ ഹയർ പൊസിഷനിലല്ല, ഇത്രയും മിഡ് ലെവലിലാണ് എങ്കിൽ കൂടി എനിക്ക് ഹയർ ലെവലിലുള്ളവരുടെ റെസ്പെക്ട് കിട്ടുന്നത് ആ എന്റെ ഒരു വ്യക്തിത്വത്തിന്റെ എന്നുള്ളത് ഉറപ്പാണ്. അതും എന്റെ ഫാദറിന് കിട്ടിയതും ഞാൻ കണ്ടനുഭവിച്ചതാണ്. അത് ഒരിക്കലും പോവില്ല, പോവില്ല എന്ന് മാത്രമല്ല, നമ്മള് നമ്മുടെ കാലം കഴിഞ്ഞാലും അത് എന്നും ഉണ്ടാവും.
1: അത്
2: മറ്റുള്ളവർ ഒരു ചീത്ത ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ തൽക്കാലം ഈ നേരത്തെ പല കോളേജ് പറഞ്ഞോളെ നമ്മുടെ ആവശ്യങ്ങൾക്ക് കാണാനായിട്ട് നിൽക്കുന്ന എന്നുള്ള അവരുടെ കാലം കഴിഞ്ഞ ശേഷം മറിച്ച് പറയുന്ന ആളുകൾ പറഞ്ഞു പോകും. കാരണം അവരുടെ ആവശ്യമില്ല. പക്ഷെ നല്ല വ്യക്തിത്വമാണെങ്കിൽ അതെന്നും
1: തീർച്ചയായിട്ടും. ഏറ്റവും ഈ ഓണാട്ടൊരു പാസഞ്ചറിൽ ഭയങ്കര സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ദൂരത്ത് നിന്ന് അമേരിക്കയിൽ നിന്ന് ഇത്രയും സ്നേഹത്തിൽ നമ്മളെ കേൾക്കുന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു സന്തോഷം കൂടി അറിയിക്കുകയാണ് കേട്ടോ.
2: ഓക്കെ, വലിയ ഉപകാരം. ഞാൻ ഇടക്കിടക്ക് വെക്കാറുണ്ട്, ടൈമിങ്ങില് വ്യത്യാസമുള്ള ഇങ്ങനെ ഞാൻ ഇപ്പൊ താമസിച്ച് കിടക്കുന്ന സമയങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് ചെയ്തോണ്ടിരിക്കുമ്പോ.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു ചേട്ടോ, നമ്മുടെ സന്തോഷം, സന്തോഷം. ഇത്രയും ദൂരത്ത് നിന്ന് നമ്മളെ കേൾക്കുന്ന അവിടെയും നമ്മുടെ ഓടാട്ടുകാരൻ പാസഞ്ചർ ഓടുന്നുണ്ടാ, സന്തോഷം, സന്തോഷം. പിന്നെ അല്ലാതെ ഓരോ കുഞ്ഞു ഗ്രാമമായിട്ടുള്ള നമ്മുടെ കരുനാഗപ്പള്ളി, എത്രയോ നഗരങ്ങളിൽ അല്ലേ ഒരുപാട് എഫുമുകളൊക്കെ കൊടികുത്തി വാഴുന്ന സ്ഥലത്തും നമ്മൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ നമ്മുടെ റേഡിയോ കേൾക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങ് ദൂരെ കണ്ണൂർ കാസർഗോഡ് നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ വിളിക്കുമ്പോൾ നമുക്കൊരു ഗ്രാമപ്രദേശത്ത് ജനിച്ച നമ്മുടെ നമ്മുടെ റേഡിയോയ്ക്ക് ഭയങ്കര ഒരു അലങ്കാരവും അഭിമാനവും തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് യാത്ര തുടരാം. ഒരാളുടെയും പദവിയിൽ ഇപ്പം നമ്മൾ ഈ അമ്മ പറഞ്ഞ എരന്ന് വാങ്ങുന്ന സംഭവം ഉണ്ടല്ലോ, ചിലർക്ക് ഭയങ്കര നിർബന്ധം എന്നെ ആൾ ബഹുമാനിക്കണോ, ആ ഒരു പദവിയെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ബഹുമാനം ബഹുമാനം ബഹുമാനം. ഈ പദവിയിൽ നിന്ന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ റിട്ടയർഡ് ആവുന്ന സമയത്ത് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ആ പദവി ഇല്ലായിരുന്നെങ്കിൽ ഒരു രൂപ കാശിൻ്റെ വില ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ തരുമോ എന്നൊരു ഒരു ഇതുണ്ടാക്കിയെടുക്കാം. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും നല്ല പെരുമാറ്റത്തിനും വാക്കിലൊക്കെ അത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. നമസ്കാരം. ഹലോ,
3: ഹലോ,
1: ഹലോ,
3: ഹലോ.
1: ഇങ്ങനെ പറഞ്ഞ ഞാനും ഹലോ ഹലോ എന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇതാരാ സംസാരിക്കുന്നേ?
3: ഹലോ,
1: ഹലോ, കേൾക്കാവോ? ഹലോ, ദയവായിട്ട് വിളിക്കുന്ന ആളുകൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുതേ, റേഞ്ച് ഉണ്ടോ എന്നൊന്ന് നോക്കുക. ഓക്കെ, അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്.
3: ഹലോ സ്വാതി, എനിക്ക് പറയാനുള്ളത് ഏതൊരു ജോലിക്കാരാണെങ്കിലും ഏത് പൊസിഷനിലുള്ളതാണ് അവരുടെ പെരുമാറ്റം അനുസരിച്ചിട്ടാണ് നമ്മൾ അവരെ ബഹുമാനിക്കുന്നത്. ഇപ്പൊ എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. അപ്പൊ എന്റെ വീടിന്റെ വാതില് റോഡ് പണി നടക്കുന്നു, റോഡ് പണി. അപ്പൊ റോഡ് പണി നടന്ന സമയത്ത് കുറെ ജോലിക്കാരോട് ഇവിടെ ഒരു കക്ഷി എന്റെ കയ്യിൽ കുറച്ച് ഒരു ഫയൽ എന്റെ കൊണ്ടു തന്നു, ഒരു ഫയൽ കൊണ്ടുതന്നു. ഫയൽ ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വന്ന് മേടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് വാങ്ങിച്ച് എന്റെ ഞാൻ അത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് കക്ഷി വന്ന് വന്നിട്ട് വന്ന് അപ്പൊ എന്നോട് ഫയൽ ചോദിച്ചു. അപ്പൊ ഞാൻ പെരയ്ക്കകത്ത് പോയ ഫയൽ എടുത്തോണ്ട് തിരിച്ചുകൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ കക്ഷി തിരിഞ്ഞു നിൽക്കുക. അപ്പൊ അയാൾ ആരാണോ ഏത് ഉദ്യോഗസ്ഥാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂട, ഒരു ഫയൽ കൊണ്ടു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നാ മോനെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കൊടുത്ത് എടുത്തടിക്ക് വീണ എന്നോട് പറയുക, ഞാനേ പഞ്ചായത്തിലെ സാറാ, ഈ പഞ്ചായത്തിലെ സാറാണെങ്കിലും അയ്യാരാണെങ്കിലും നമുക്കറിയത്തില്ല, അപ്പൊ ബഹുമാനിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പൊ ഞാൻ പഞ്ചായത്തിലെ സാർ. അപ്പൊ ഞാൻ ഞാൻ എന്ത് ചെയ്യണം പഞ്ചായത്തിലെ സാറാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു, ആരാണെന്ന് അറിയത്തില്ല. റോഡ് പണി നടക്കുന്നു, അവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽപ്പുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ബഹുമാനം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങിക്കുന്ന ഒരു സാധനമല്ല.
1: അതെ,
3: നമ്മൾ ഏതൊരു ഓഫീസിൽ ചെന്നാലും ഏതൊരു ഓഫീസിൽ ഒന്നും ഇങ്ങേയറ്റ ജോലിക്കാരോട്ട് അങ്ങേയറ്റ നമ്മളിപ്പോ നമ്മളൊരു ആവശ്യം കൊണ്ട് ചെയ്യുന്നത് അവർക്ക് ചെയ്തു തരേണ്ട കാര്യമല്ലായിരിക്കും, പക്ഷെ അവർ ചിരിച്ചോണ്ട് എന്താ കാര്യം എന്നൊരു വാക്ക് ചോദിക്കും. നമ്മൾ അവിടെയാണ് അവരെ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. ഞാൻ അങ്ങ് മേലെ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ബഹുമാനിക്കും. അവരുടെ പെരുമാറ്റത്തെയാണ് നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുന്നത്, ഒരു ഉദ്യോഗസ്ഥനെ ബഹുമാനിക്കുന്നത് അവരുടെ പെരുമാറ്റം.
1: അതെ, തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ചേച്ചി. അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ ചില പദവിയിലിരുന്നിട്ടും വലിയ പദവിയിൽ, അതായത് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട പദവിയിലിരുന്നിട്ടും ഒരു ജാടയോ വേലയോ അഹങ്കാരമോ ധിക്കാരമോ ഇല്ലാതെ പെരുമാറുന്ന ആളുകളോട് സ്വാഭാവികമായിട്ടും നമുക്കൊരു എക്സ്ട്രാ ഇഷ്ടം തോന്നും. കണ്ട അയാൾ നമുക്കറിയാം അയാളെ പദവിയിലിരിക്കുന്ന ആളാണ്, അയാൾ ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്. അവിടെ എക്സ്ട്രാ ഒരു ആളുകളോടുള്ള കരുതൽ, തരംതിരിവുകളില്ലാത്ത പെരുമാറ്റം, അതൊക്കെ നമുക്ക് ബഹുമാനത്തെക്കാൾ കൂടുതൽ ബഹുമാനം, എന്താ പറയുക, അത് അങ്ങനെ വാക്കുണ്ടോ, കൂടുതൽ ബഹുമാനവും കൂടുതൽ ഇഷ്ടവും ഒക്കെ ചില മനുഷ്യരോട് തോന്നാറുണ്ട്. അപ്പം എപ്പോഴും ഏത് സ്ഥാനമാനങ്ങളിലിരുന്നിട്ടാണെങ്കിലും പെരുമാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസ്പെക്ട്, നമ്മൾ റെസ്പെക്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞത്, ചില ആളുകൾക്ക് ജോലിയിൽ എന്തെങ്കിലും ഇപ്പം നല്ലൊരു കമ്പനിയിൽ നിൽക്കുന്നു, നല്ലൊരു ബിസിനസ്സായിരുന്നു ആ സമയത്ത് 100 പേര് ഇടവും വലവും ഒക്കെ കാണും, ഈ ബിസിനസ് ഒന്ന് താന്നു പോയോ, തരിപ്പണോ ആയി പോവോ, അല്ലെങ്കിൽ ആ പദവിയോ പണമോ കുടുംബ പേരോ എന്തെങ്കിലും ഒന്ന് നശിച്ചു പോയതിന് ശേഷവും നിങ്ങളുടെ കൂടെ ആരെങ്കിലും നിൽക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അവിടെയാണ് ഈ പറയുന്ന സ്ഥാനമാനങ്ങളാണ് ഈ ഒരു അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ തരുന്നത്. നമുക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ സ്വയം ആലോചിക്കുക, ഈ പദവിയിൽ നിന്ന് പോയാലും ഇതൊക്കെ ഇല്ലാതായാലും നമ്മുടെ കയ്യിലിപ്പോൾ അക്കൗണ്ടിൽ നിറഞ്ഞിരിക്കുന്ന പൈസയൊന്നും ഇല്ലാത്തൊരു നമ്മളെ, സീറോ ആയിട്ടുള്ള നമ്മളെയും അതേപോലെ സ്നേഹിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ബഹുമാനത്തോടു കൂടി കഴിയുന്ന കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമായിരുന്നു. സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും കേട്ടോ. ചെറിയൊരു വിളക്കിന് ശേഷം നമുക്ക് വേഗം തിരികെ താമസിച്ചിട്ടുണ്ട് 91.2 എൻ്റെ റേഡിയോ.

0: ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ, സ്വന്തം സ്വന്തം സ്വന്തം എന്ന് ഞാൻ തന്നെ അങ്ങ് പറയുക, സ്വന്തമാണ്. ഞാൻ ഇനി സ്വന്തം അല്ലെങ്കിലും സ്വന്തമാണ് അല്ല പിന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. വിളിക്കേണ്ട നമ്പർ 954-4700-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഒരാളുടെ വ്യക്തിത്വത്തെയാണോ നമ്മൾ ബഹുമാനിക്കുന്നത്, അതോ അയാളുടെ വരുമാനത്തെയും പദവിയെയും സ്വാധീനത്തെയും ഒക്കെ ആണോ? തുറന്നു പറയട്ടെ, എന്നത് തുറന്ന് പക്കായിട്ട് പറഞ്ഞത് നമ്മുടെ വിജയമാമ കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, പറയാനുള്ളതൊക്കെ ഞങ്ങൾ അപ്പം തന്നെ പറയും. ഓക്കെ, നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം സ്വാതി കുഞ്ഞെ.
0: എന്തോ നമസ്കാരം? നമസ്കാരം.
1: ഒരാളിന്റെ പൈസയോ പദവിയോ കാര്യങ്ങളോ നോക്കിയിട്ടല്ല അയാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നത്, എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്. പൈസ ഒരു കണക്കൂട്ടി നോക്കിയാൽ പിച്ചക്കാരന്റെ കയ്യിലും ഉണ്ട്, കാശുണ്ടെന്നും പറഞ്ഞ എന്നും അംഗീകാരം ഒന്നും കിട്ടത്തില്ല. പിന്നെ അയാളുടെ പദവി അനുസരിച്ച് ചിലപ്പം ഈ കേൾക്കുന്ന ഓശാനിച്ചിരിക്കുകയും മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യും. ഒരു ഓഫീസിലെ ആ ഓഫീസിലെ ഓഫീസർ മുതൽ താഴോട്ട് പിയൂൺ വരെയുള്ള ആ ഒരു പക്ഷെ ആ പിയൂണിന് കിട്ടുന്ന അംഗീകാരം അവിടുത്തെ ഓഫീസർക്ക് കിട്ടണമെന്നില്ല. അതിനെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോ പിയൂണിനെ ചിലപ്പോ ഇടമെന്നായിരിക്കും വിളിക്കുന്നത്, പക്ഷെ അയാൾക്ക് വ്യക്തിത്വത്തിന് അംഗീകാരം ഉണ്ട്. മറ്റേ ആളിനെ ചെന്നത് ആറേന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളിൽ വേറെ ചീത്ത വിളിച്ചോണ്ടായിരിക്കും.
0: ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുകയാണല്ലോ.
1: തീർച്ചയായിട്ടും. അതായത് ഈയിടെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓഫീസിൽ ചെന്നപ്പോ ഉണ്ട്, ചെന്ന ആള് ഞാൻ കേട്ടോണ്ടിരിക്കുന്നു, ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇപ്പൊ അമ്മക്ക് തടസ്സങ്ങളൊന്നും വന്നില്ല, അപ്പോഴെന്നെ കാര്യങ്ങള് ഈ അവിടെ ഇരുന്ന ആളിന് തോന്നി ഈ വന്ന ആള് എന്നെക്കാളി വലിയ ആളായിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മള് ചെന്നപ്പോ നമുക്ക് താമസമൊന്നും വന്നില്ല. വേറൊരാൾ അവിടെ നിന്നപ്പോ പിയൂണിനോട് നല്ല ബഹുമാന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. മറ്റേ ആളിനോട് ബാഹ്യമായിട്ട് സാറേ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചെങ്കിലും ഇപ്പുറത്തോട്ട് മാറിയെന്നുകൊണ്ട് പറഞ്ഞ ഭാഷ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നല്ല, ആ രൂപത്തിലാണ് സംസാരിച്ചത്. ഇയാൾക്കൊക്കെ എന്ത് പദവി അറ്റസ്റ്റിംഗ് പവറും എന്ത് ഉണ്ടോണ്ടെന്ന് പറഞ്ഞോണ്ട് എന്ത് കാര്യം, ഒരു കാര്യമില്ല. ഈ നമ്മളല്ല ഇപ്പൊ സ്വാതിയെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ കൊച്ചിന്റെ സംസാരം നല്ലത്, സമീപനം നല്ലത്, അത് സ്വാതിയല്ല തീരുമാനിക്കേണ്ടത്, ഈ കേൾക്കുന്ന ആളെ വേണം തീരുമാനിക്കേണ്ടത്. ആ എന്റെ സമീപനം നല്ലതാണ്, അല്ലാതെ എന്റെ സമീപനം നല്ലതാണെന്നും പറഞ്ഞ് കുറെ ആളുകളെ കൊണ്ടൊന്നും പറയിപ്പിച്ചൊന്നും നടക്കത്തില്ല,
0: ശരിയല്ലേ? തീർച്ചയായിട്ടും.
1: അതുകൊണ്ട് വരുന്ന വ്യക്തിയുടെ അവന്റെ എന്തോന്ന് നോക്കിയിട്ടോ, അവന്റെ സമ്പത്ത് നോക്കിയിട്ടോ, സൗന്ദര്യം നോക്കിയിട്ടോ കാര്യങ്ങളൊന്നും അല്ല, സമീപനം നോക്കിയിട്ട് നമ്മള് അവർക്ക് ബഹുമാനം കൊടുക്കുക. അതിനാണ് എന്നും അംഗീകാരം ഉള്ളത്, എന്നും അംഗീകാരം. ഈ പിന്നെ അധ്യാപകർക്ക് ഏത് മേഖല ചെന്നാലും അംഗീകാരം ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, കുരുന്ന് മനസ്സുകളുടെ അല്ല പഠിപ്പിച്ച് അവർ മേളിലോട്ടാക്കിക്കൊണ്ടുവരും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കിട്ടുന്നത്. പക്ഷെ നേരെ മറിച്ചൊരു സ്റ്റുഡന്റ് ആയിട്ടിരിക്കുന്ന എന്റെ ഒരു 50 വയസ്സുള്ള ഒരു 25 വിദ്യാർത്ഥികൾ ഇവിടുത്തെ നിയമം അനുസരിച്ച് മരിക്കുന്നിടം വരെ പഠിക്കാനുള്ള അവകാശമുണ്ട്. അവിടെ ഒരു 50 വയസ്സുള്ള വിദ്യാർത്ഥികളെ ആ പത്തെണ്ണത്തിന് ഇരിക്കുന്നെങ്കിൽ ഈ സാറ് ചിലപ്പം പിന്നെ പിറ്റേന്ന് ഉദ്യോഗം രാജിവെച്ചു. അതാണ് വ്യത്യാസം. അതുകൊണ്ട് എന്നാലും എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ആ എന്തോന്നുണ്ടാകട്ടെ. പ്രകാശ്
0: ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഷാജിക്കായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പദവി. ഞാൻ ഈ ഒരു ബ്രേക്ക് സമയത്ത് ശരത്തിനോട് സംസാരിക്കും. ചിലപ്പോഴൊക്കെ ശരത്തിന്റെ ചിന്താഗതികളൊക്കെ നമുക്ക് അതിശയമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. പറയാതിരിക്കാനും വയ്യ, ജസ്റ്റ് ആളപ്പുറത്തോട്ട് പോയി ഈ സമയത്ത് പറയാം, അല്ലാത്തപ്പോൾ പറയാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ അധ്യാപകരെ തന്നെ, ചേച്ചി ചേച്ചിക്ക് ചേച്ചിയെ പഠിപ്പിച്ച എത്ര അധ്യാപകരെ ഇഷ്ടമാണ്, അധ്യാപകരോട് നമുക്ക് ബഹുമാനമാണ് എന്ന് പറയുമ്പോഴും എല്ലാ അധ്യാപകരും ഒരുപോലെ എല്ലാവരെയും കാണാറുണ്ടോ? നമ്മൾ ശരിക്കും ആ ഒരു സമയത്ത് നമ്മൾ ഒന്ന് ചിന്തിച്ചു, എല്ലാവരും ഒരുപോലെയാണോ? അപ്പോൾ ശരത്ത് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ചിലപ്പം ഇതൊരു തർക്കത്തിലേക്കൊന്നും പോകരുത് കേട്ടോ. അതായത് നമുക്ക് നമ്മുടെ തൻ്റെ മുന്നിലിരിക്കുന്ന, ഇപ്പോൾ ഒരു ടീച്ചർ ഒരു ചോദ്യം ചോദിക്കാൻ വന്നു, ആൻസർ പറയുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് പറയാനും കാണിക്കുന്ന, അല്ല പഠിക്കാൻ മിടുക്കരായ 10 പിള്ളേരെ വളർത്തിയെടുക്കും എടുത്ത് മിടുക്കരാക്കുന്നതിൽ ഞാൻ അംഗീകരിക്കുന്നില്ല ചേച്ചി. പകരം ആ ക്ലാസ്സിൽ നന്നായിട്ട് പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒട്ടും കോൺസെൻട്രേഷൻ ഇല്ലാത്ത, മാർക്ക് വളരെ കുറഞ്ഞ 10 പിള്ളേരെ ഫോക്കസ് ചെയ്ത് സ്ഥാനമാനങ്ങളോ സാമ്പത്തികതോ ഒന്നും നോക്കാതെ തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടിക്ക് വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന അധ്യാപകരെ പറ്റിയിട്ട് അവരോടാണ് എനിക്ക് പ്രത്യേക ബഹുമാനം. അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന കുറേ പേരെ നന്നായിട്ട് വീണ്ടും ഫോക്കസ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ അധ്യാപകരെ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും അത് ചിന്തിക്കാനായിട്ട് തോന്നി. അതോടൊപ്പം തന്നെ ഈ ട്യൂഷൻ പഠിപ്പിക്കുന്ന അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ശരിക്കും അതൊക്കെ ഓരോ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം അവർ നന്നായിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞു പറഞ്ഞ് നിരന്തരം പറയുന്ന അവരെ കൂടി അംഗീകരിക്കേണ്ടതല്ല എന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം മൗനമായിപ്പോയി. കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും ഈ പറഞ്ഞതുപോലെ ബഹുമാനം നമുക്ക് ശരിയാണ്. ടീച്ചേഴ്സിനെ എവിടെ കണ്ടാലും എവിടെ ആണെങ്കിലും നമ്മൾ ഓടിച്ചില്ല, അവർക്ക് പ്രത്യേക ബഹുമാനമാണ്. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളടുത്ത്. അപ്പോൾ നമ്മൾ ബഹുമാനത്തെ പറ്റിയിട്ട് നമുക്ക് പറയാം. പദവിയിൽ നിന്ന് ഇറങ്ങുമ്പോഴും നിങ്ങൾക്ക് ആ ബഹുമാനം കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്തും നിങ്ങളെ നോക്കി അതേ റെസ്പെക്റ്റോടു കൂടി ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര ഭാഗ്യമാണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്, ആരാണോ നോക്കാം. നമസ്കാരം.
2: പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം.
2: കുറെ ട്രൈ ചെയ്തു, ഇപ്പോഴാണ് കോൾ ഒന്ന് കിട്ടിയിരുന്നു, അടിയന്ന് കിട്ടിയത്.
0: ഹാക്കി വണ്ടിയോട് കേറിക്കോണ്ട് കുട്ടിയെ.
2: ശരത്ത് ഇന്നലെ കുറെ നല്ല പാട്ടൊക്കെ ഇട്ട് തന്നു, അതിന് ഒരുപാട് നന്ദി. ദൈവത്തിന് നന്ദി പറയുന്നു, ശരത്തിനും എല്ലാം നല്ലതായിരിക്കട്ടെ.
0: ഓക്കെ.
2: അപ്പം പിന്നെ നമ്മളിപ്പോ പറഞ്ഞ ബഹുമാന സ്ഥാനം അല്ലേ പറഞ്ഞത്? ബഹുമാന സ്ഥാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ, ചിലപ്പോൾ നമ്മളൊരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഔദ്യോഗിക പദവി ഇരിക്കുന്ന കണ്ടുകൊണ്ട് നമ്മളൊരു സ്ഥാനം കൊടുക്കാറുണ്ട്, ഒരു ബഹുമാനം. പക്ഷേ എങ്കിൽ തന്നെയും ഓരോ മനുഷ്യന്റെയും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം, അവരുടെ വ്യക്തിത്വം, അവരുടെ വാക്കുകൾ. നമ്മൾ പറയാറില്ലേ, നമ്മൾ എത്ര വലിയ ഉയർന്ന പദവിയിലിരുന്നാലും സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കണം. നമ്മൾ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഏത് പദവിയിലായാലും നമ്മളെ വാക്കുകളാണ് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നത്.
0: വാക്കു മാത്രമല്ല പെരുമാറ്റവും പണിയെടുക്കുന്ന, ഇപ്പം നന്നായിട്ട് ഇപ്പൊ ഒരു സാധാരണക്കാരൻ ഒരു ഗവൺമെന്റ് അണ്ണാ മാമാ ചേട്ടാ സുഖമാണോ, നന്നായിട്ട് അവർക്ക് വേണ്ടി ജോലി ചെയ്ത് കൊടുത്ത് അവരുടെ കാര്യങ്ങൾ കൊടുത്ത് അവരായിട്ട് 1000 വട്ടം ചില ഓഫീസിലൊക്കെ 10,000 വട്ടം ഇട്ട് നടത്തിക്കും. ഞാൻ വിശ്വസിക്കുന്ന ഒരു പോളിസി, നന്നായിട്ട് പണിയെടുക്കുക, അതിൽ കിട്ടുന്ന ബഹുമാനം നല്ലതായിരിക്കും.
2: തീർച്ചയായിട്ടും സ്വഭാവം, അധ്വാനം, കഠിനാധ്വാനത്തിന് എന്നും ബഹുമാനം തന്നെയാണ്. നമ്മൾ എത്രത്തോളം അധ്വാനിക്കുന്നു അതിന്റെ പ്രതിഫലം പലരും നമുക്ക് ലഭിക്കും.
0: കഠിനാധ്വാനം എന്നുമല്ല ചേച്ചി അവിടെ വരുന്നത്. അതായത് ഇപ്പം ചേച്ചി ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയാണ്, ഇപ്പൊ ചേച്ചി ഭയങ്കരമായ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയാണ്, അവിടെ വരുന്ന ആളുകൾക്ക് ചേച്ചിയുടെ സേവനം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നിടത്തു നിന്ന് കിട്ടുന്ന ഒരിതുണ്ട്.
2: പറഞ്ഞത് അത് തന്നെ, ആ വാക്കാലത്തിൽ വരുന്നത് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കെയർ ചെയ്യുന്നു, നമ്മുടെ സ്ഥാനമാനത്തെ മറന്നുകൊണ്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോ അവരുടെ വിഷമത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നമ്മൾ റെസ്പെക്ട് ചെയ്യും. നമ്മൾ അറിയാതെ പോലെ പല പല ചെവികളിൽ അത് എത്തിച്ചേരും.
0: തീർച്ചയായിട്ടും
2: നമ്മൾ ബഹുമാനിക്കപ്പെടുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പോ ഒന്ന് ഓർക്കുക, നമ്മുടെ ജോലി, നമ്മുടെ പ്രവൃത്തികൾ, ഇപ്പം ഒരു കസേരയിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ബഹുമാനം ഒന്നും ആരുന്നില്ല. ഓക്കെ, പദവി ചിലപ്പോൾ ആ കസേരയുടെ ഒരു പവർ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ശരിക്കും ആ ഒരാളുടെ മനസ്സിൽ നിന്ന് തോന്നുന്ന കാര്യം, നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോ, കിട്ടുന്ന ഉപഭോക്താവിന് അല്ലെങ്കിൽ കേൾക്കുന്ന അല്ലെങ്കിൽ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ സേവനം വേണ്ട ആളുകൾ നമ്മൾ വലക്കുക. ചിലയിടത്തൊക്കെ ചെന്ന് എന്താണെന്ന് അറിയത്തില്ല, മനഃപൂർവ്വമാണോ, പേപ്പറിന്റെ പ്രശ്നമാണോ എന്തോ, ചില സാധാരണക്കാര് കിടന്ന് വലയുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, ചെന്ന് മൈക്കായിട്ട് ചെന്ന് കുറെ സംഭവങ്ങളൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കിട്ടുന്ന ബഹുമാനം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലിൽ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയിൽ കൂടി ആ ഒരു വേയിലൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരോട് പറയാനുള്ള കാര്യമാണ്, നിങ്ങളും തൻ്റെ മുന്നിൽ വരുന്ന എല്ലാവരെയും അവരുടെ പദവികൾ വെച്ചിങ്ങനെ അളക്കാതെ എല്ലാവരും, ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്ന അവിടെ നിന്ന് എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെയാണ്, എല്ലാ ആളുകളും ഒരുപോലെയാണ്. നിങ്ങൾക്കത് 100-ാമത്തെ ആളായിരിക്കും, 100-ാമത്തെ കസ്റ്റമറായിരിക്കും. ആ വരുന്ന ആൾക്ക് അയാളുടെ ഒരുപാട് പ്രതീക്ഷകൾ വരുന്നതായിരിക്കും. എപ്പോഴും നമ്മളൊരു കാര്യം ഒരു സ്ഥാപനമോ നടത്തുന്ന സമയത്ത് തിരിച്ചും ബഹുമാനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥാപനവും വളരും. പിന്നെ നമുക്ക് നമ്മളെ മനസ്സുകൊണ്ട് അവർ തെറി വിളിക്കാതെ നമ്മുടെ അച്ഛനും അമ്മമ്മയും അപ്പൂപ്പനും ഒക്കെ തുമ്മാതെ നടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചർച്ച തുടരാൻ, നിങ്ങളിപ്പോൾ ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ പരമാവധി ഈ സമയത്ത് തന്നെ, ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ വിളിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഫോൺ ലൗഡ് സ്പീക്കർ ഇടരുത്, റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ലോകത്ത് എവിടെയാണെന്നുണ്ടെങ്കിലും എൻറേഡിയോ 91.2 നിങ്ങൾക്ക് കേൾക്കാം. ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്യൂ, അപ്പോൾ വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, കേൾക്കൂ മധുരമായിട്ടുള്ള പാട്ടുകളും കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആർ ജെ എസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ റേഡിയോ 91.2 ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, കമന്റുകൾ പറയാം, വിമർശനങ്ങൾ പറയാം, നിർദ്ദേശങ്ങൾ നൽകാം ഒക്കെ. ശരിക്കും വിമർശനങ്ങളോടി പറയാം, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ലൈവ് വിളിച്ചിട്ട് തെറി വിളിക്കണമെന്നൊന്നും അല്ല പറയുന്നത്. ഇതുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു, ഇതുകൂടി നമുക്ക് വാട്സപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങളത് തുറന്ന് പറയുക തന്നെ വേണം. അപ്പോൾ നമ്മൾ ഓണാട്ടുകര പാസഞ്ചറിലൂടെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ബഹുമാനം എന്ന് പറയുന്ന ഇപ്പം നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നമുക്ക് നോക്കിയാലോ. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് സാദി.
0: ഗുഡ് മോർണിംഗ് ഡോക്ടർ സാർ. ഇന്ന് രാവിലെ ഒരു പാസഞ്ചർ സാറിന്റെ കാര്യം പറയായിരുന്നു. സ്വാതി സംസാരിക്കുമ്പോ തന്നെ ബഹുമാനം ഡോക്ടർ അവര് എല്ലാരുടെ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. അല്ല ഞാനിപ്പോ അമ്മമാരോട് സംസാരിക്കുമ്പോ അമ്മമാരോടത്തൊരു ചെല്ലക്കുട്ടിയായിട്ട് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. അത് ബഹുമാനങ്ങളുടെ വ്യത്യാസക്കുറവല്ല, എന്താ പറയുന്നേ, നമ്മൾ കൊടുക്കുന്ന സ്നേഹം, ഞാൻ സ്നേഹത്തിന്റെയും പദവിയും ചേർക്കാറുണ്ട്, സത്യമാണ് കേട്ടോ.
1: ഓക്കെ,
0: സാർ പറഞ്ഞോളൂ, സാർ എങ്ങനെയാണ്?
1: ഞാന് നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് അങ്ങോട്ട് ബഹുമാനം തോന്നാനായിട്ട് നമ്മളൊരു വേദിയിലിരിക്കുന്നു. ഞാൻ ജസ്റ്റ് എന്റെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പൊതുവേ ഉള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ അവിടെ യൂസഫിനെ ഇരിക്കുന്നു, സാധാരണക്കായിട്ടൊരു ആളിരിക്കുന്നു. അപ്പൊ നമ്മള് ഏറ്റവും ആദ്യം നമ്മള് ഒരു ഒരാൾക്ക് ഇപ്പൊ ഇച്ചിരി ഫിനാൻഷ്യലി ബെറ്റർ ആണെങ്കിൽ, അല്ലെ ഫിനാൻഷ്യലി നല്ല ഹൈ ലെവലിലുള്ള ഒരാളാണെങ്കിൽ അത് ഒരു ബഹുമാനം പിടിച്ചു വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഈ വലിയ വലിയ മൾട്ടി മില്യണേഴ്സിനെ നമുക്ക് പേഴ്സണലി അറിയത്തില്ല. അവര് നമ്മൾ ഈ സോഷ്യൽ മീഡിയയും അതിലൂടെ ഒക്കെ, അല്ല ഇവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പൊ സാമ്പത്തികമായിട്ട് മുൻപന്തി നിൽക്കുന്ന ഒരാളിന് ഡെഫിനറ്റ്ലി ഒരു ഒരു റെസ്പെക്ട് കിട്ടും. അദ്ദേഹം അറിയിക്കാത്തതിന്റെ ഒരു റെസ്പെക്ട് അദ്ദേഹത്തിന് കിട്ടും. പിന്നെ പിന്നെ ചില സ്ഥാനങ്ങൾ, ചില സ്ഥാനങ്ങൾ വരുമ്പോൾ ഒരു ഐ എ, ഞാൻ ഇത് എനിക്ക് സാധിക്കുന്നത് നേരത്തെ എടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ പറയട്ടെ, നമ്മള് നമ്മളൊരു ഐ എ എസ് ഓഫീസറെ കൊടുക്കുന്ന ഒരു ബഹുമാനം, ആ പദവിക്ക് നമ്മളൊരു ബഹുമാനം കൊടുക്കുമല്ലോ.
0: അതെ സാർ, നമ്മളെ ചോദിക്കും നമ്മുടെ മനസ്സുകൊണ്ട്. ഇപ്പം രണ്ട് രീതിയിൽ പദവിക്ക് നമ്മൾ കൊടുക്കുന്നത്, ഓക്കെ ഇയാള് ഇദ്ദേഹം ഇങ്ങനെയിരിക്കുന്നതാണ്, പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനം ഉണ്ടേ.
1: മനസ്സുകൊണ്ട്
0: അതായത് ഇപ്പം ഒരു പദവിയിലിരിക്കുന്നു, ആ പദവിയിലിരിക്കുന്ന ആളൊരു മൊരട്ടനാണെന്ന് കൂട്ടിക്കും.
1: ഓക്കെ,
0: അപ്പൊ നമ്മളെ പദവിയിൽ ഇരിക്കുന്നോണ്ട് ഇയാളെ ബഹുമാനിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരു ബഹുമാനമുണ്ട്. ഓ, വേറെ വഴി ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് ബഹുമാനത്തോട് കുമ്പിട്ട് നിൽക്കാം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ പ്രവൃത്തികള്, ഓക്കെ നമ്മൾ അറിയാതെ കൊടുക്കുന്നൊരു ബഹുമാനമുണ്ട്, ഓക്കെ അയാൾ വന്നു അയാളോട് ഇങ്ങനെ സംസാരിക്കണം, ഇതിന് വ്യത്യാസമുണ്ട്. ഒന്ന് അഭിനയവും ഒന്ന് ഹൃദയത്തിൽ നിന്നുമാണ്.
1: അതെ, അതെ, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞോന്നെങ്കിൽ നമ്മള് നമ്മളെ ഹൃദയം കൊണ്ട് നന്നായിരിക്കണം, നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കണം, നമ്മള് മറ്റുള്ളവരോട് എങ്ങനെയാണോ അതനുസരിച്ച് ഗീവ് ആൻഡ് ടേക്ക് അല്ലെ, റെസ്പെക്ട് എന്നല്ലേ.
0: അല്ല
1: നമുക്കൊരിക്കലും നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. എനിക്ക് മാത്രം റെസ്പെക്ട് വേണോന്ന് പറഞ്ഞിട്ട് ഞാനൊരു മുരട്ടനായിട്ടോ അല്ലെ ഞാൻ ഒട്ടും ഒരു ഒരു ആരെയും ആർക്കും സമീപിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആരും റെസ്പെക്ട് ചെയ്യത്തില്ല. നമ്മള് നമ്മള് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് നമ്മൾ എവിടെ ആണേലും ആർക്കാണേലും ഇതിനൊരു കൊച്ചു കുഞ്ഞിനാണേലും പോലും നമ്മള് ആ റെസ്പെക്ട് നമ്മൾ കൊടുത്തിരിക്കണം.
0: അതെ, തീർച്ചയായിട്ടും സാർ. അപ്പൊ നമ്മൾ ഈ കാണുന്ന ബഹുമാനങ്ങൾക്ക് രണ്ടു മുഖം ഉണ്ടെന്നാണ് സാരം.
1: അത് തീർച്ചയായിട്ടും, പോരാളി ചിരിച്ചോണ്ട് മനസ്സിൽ എന്താ പറയാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എപ്പോഴും നമ്മള് മനസ്സുകൊണ്ട് നന്നായിട്ട് തന്നെ ഇരിക്കുക, മറ്റുള്ളവർക്ക് നന്മ തന്നെ എപ്പോഴും നമ്മുടെ മനസ്സിന് വരട്ടെ.
0: തീർച്ചയായും
1: നല്ലൊരു ദിവസമാകട്ടെ എല്ലാവർക്കും.
0: അതോടൊപ്പം തന്നെ സാർ, ഒരു ദിവസം നമുക്ക് ഫീറ്റൽ മെഡിസിനെ പറ്റിയിട്ട് ഒരു ലൈവില് സാർ എത്തണം എന്നുകൂടി റിക്വസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ.
1: ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും, കാരണം അതൊരു അപ്കമ്മിങ് ഫീൽഡാണ്, വളരെ അപൂർവം സെന്ററിലെ ഇത് ഉള്ളു എല്ലാവർക്കും. എനിക്ക് ഇപ്പം തന്നെ ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് അറിയത്തില്ല എന്താണെന്നുള്ളത്.
0: അതുകൊണ്ട് തന്നെ സാർ ഒരു ദിവസം ലൈവിൽ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം കൂടിയുണ്ടേ.
1: ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഡേറ്റും കൂടെ
0: ഓക്കെ. അപ്പോൾ നമ്മുടെ ഡോക്ടർ സേതു സാർ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് കിട്ടുന്ന ബഹുമാനത്തെ രണ്ട് രീതിയിൽ കാണുമെന്ന് പറഞ്ഞില്ലേ. ഒന്ന് ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ബഹുമാനിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ബഹുമാനിക്കുന്നതിനോട് അല്ല, പക്ഷേ ആ ഒരു വ്യക്തിയുടെ പ്രഭ, ചില മനുഷ്യരെ കാണുമ്പോൾ അവർക്ക് ചെന്ന എന്തോ ഒരു ഓറ പോലെ നമുക്ക് തോന്നാറുണ്ട്, അയ്യോ ഇതെന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെയാണ്, എങ്ങനെ തൊഴാതിരിക്കും, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അങ്ങനെയാണ്. ഇപ്പോൾ റേഡിയോയിൽ ഇപ്പം ഓക്കെ നിങ്ങൾ പറഞ്ഞു നമുക്ക് ഏത് ഗസ്റ്റ് വന്നാലും ഏത് നമ്മുടെ കസേരയിൽ നമ്മുടെ ഓപ്പോസിറ്റ് മൈക്കിനപ്പുറത്ത് വന്നിരിക്കുന്ന ഗസ്റ്റിനെ ഏറ്റവും ബഹുമാനത്തോടു കൂടി അവരുടെ കരിയറിനെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ഇരിക്കുന്ന സമയം അവർ ഇരിക്കുന്ന സമയം അല്ല എപ്പോഴും അവർ നമുക്ക് ഭയങ്കര ഇതാണ്, അവരോട് വല്ലാത്തൊരു ബഹുമാനമാണ്. ആ വന്നൊരു ഗസ്റ്റ് അതിഥിയുടെ സ്ഥാനത്ത് വന്ന് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് അവരെ ഏറ്റവും ഭംഗിയായിട്ട് പറയുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പം എന്തായാലും ബഹുമാനം, സ്നേഹം, സമയം, പ്രണയം, ഇഷ്ടം എന്തുമായിക്കൊള്ളട്ടെ, ഇതൊന്നും ഈ ചോദിച്ച് വാങ്ങുന്നതിനൊരു ഭംഗി ഉണ്ടാവില്ല. ചോദിച്ച് വാങ്ങേണ്ടി വരുന്നിടത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനും പഠിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ബഹുമാനം അർഹപ്പെട്ടതാണോ, ഞാൻ കൊടുത്തിട്ട് കിട്ടുന്നതാണോ, അത് എൻ്റെ കസേരയുടെ മാത്രം വലിപ്പത്തിൻ്റെ കൊണ്ടാണോ കിട്ടുന്നതെന്നും നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ എത്രത്തോളം 100-ൽ 100 എന്നുകൂടി സ്വയം ഒരു മാർക്കിടുന്നത് കൂടി നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ മനുഷ്യനെയും നിങ്ങളൊരു സ്ഥാപനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ അല്ലേ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നടന്നു പോകുന്ന സമയത്ത്, ഇന്ന് തന്നെ ഓഫീസിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ സെക്യൂരിറ്റിയോട് ചോദിക്കുക, ചേട്ടാ ഓക്കെ ആണോ, ഹാപ്പി ആണോ, അല്ല ചോദിക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാനും ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളുണ്ടെങ്കിൽ അവർക്കും പറയാൻ കുറേ കാര്യങ്ങളാണ്. നിങ്ങൾ ഒരു നല്ല പോസ്റ്റിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ ഉടമയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഏറ്റവും നിങ്ങൾക്ക് തൊട്ട് താഴെ ഇരിക്കുന്ന പദവിയിലുള്ള ആൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ എല്ലാ സ്റ്റാഫുകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മൾ അവരെ ഒന്ന് ബഹുമാനിച്ച് നോക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് കരുതി നോക്കുക, അവരെ ഒന്ന് പരിഗണിച്ച് നോക്കൂ. ഒരു സ്ഥാപനത്തിൽ ഈ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളാണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിൽ ഇവരൊക്കെയാണ് ഇതിൻ്റെ നെടും തൂണെന്ന് പറയുന്നത്. വന്ന് ഒരു സ്ഥാപനത്തിലോട് വന്ന് കയറുന്ന സമയത്ത് അവരെങ്ങനെ പെരുമാറുന്നു എന്ന്, അപ്പം ഒരു നിങ്ങളൊരു ഓണർ ആണെന്നുണ്ടെങ്കിൽ അവരോട് കാര്യമായിട്ട് ഇച്ചിരി സ്നേഹത്തിൽ ചേർത്ത് നിർത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് അവർ ആത്മാർത്ഥമായി പണിയെടുക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. നന്ദിയുള്ളവരായിരിക്കുക, കടമയുള്ളവരായിരിക്കുക, ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കുക. എവിടെയാണോ അവിടെ നന്നായിട്ട് പണിയെടുക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകര പാസഞ്ചർ ഞാൻ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെയും ഞാൻ ഉണ്ടായിരിക്കും കേട്ടോ, 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം സ്വാതി വരുന്നതായിരിക്കും. നിങ്ങൾ കേൾക്കണം, വരും ദിവസങ്ങളിലും കുറേയധികം പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം. ലോകത്തെവിടെയാണെങ്കിലും എൻ്റെ റേഡിയോ 91.2 പ്ലേ ചെയ്യാം. കണ്ടോ, നമുക്ക് അമേരിക്കയിൽ നിന്ന് ഈ സമയത്ത്, ഈ ഉറങ്ങുന്ന ഈ ഒരു സമയത്ത്, നമ്മളിവിടെ പ്രഭാതം ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നാടിനെ കേൾക്കാനായിട്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ചേട്ടൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കൊരു കരുത്താണ്, ചേർന്നങ്ങനെ സംസാരിക്കാം, കുറ്റങ്ങളെ വിരൽ ചൂണ്ടിക്കാണിക്കാം, നല്ലതിനെ നല്ലതെന്ന് പറയാം, ചീത്തയെ ചീത്തയെന്ന് പറയാം. ഓക്കെ, നമുക്കിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കാം. തൽക്കാലം ഞാൻ പോകുന്നു. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമ്മളെന്താ പറഞ്ഞു
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്കില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ് ചുരിദാർ ചുരിദാർ മെറ്റീരിയൽസ് കുർത്ത ട്രെൻഡി ടോപ്സ് മിഡി സ്റ്റൈലിഷ് കിഡ്സ് വെയർ മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ ഡോണ്ട് മിസ് ഔട്ട്
2: ജോളി സിൽക്സ് ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ് കൊല്ലം തിരുവല്ല കോട്ടയം അങ്കമാലി
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ വിഷമിക്കണ്ട ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ
4: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ് പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ വവ്വക്കാവ് കരുനാഗപ്പള്ളി കോൺടാക്ട് 9495092537
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എ എം ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി
7: എന്റെ പൊന്നേ ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ
8: കാലം മാറി കരുനാഗപ്പള്ളിയും മാറി കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി
7: അപ്പൊ പഴയ ചോയ്സോ
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടു വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത നല്ല സഹകരണമുള്ള ജീവനക്കാർ ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും
7: സത്യമാ ചേട്ടാ നമുക്കത് അനുഭവം ഉള്ളതല്ലയോ പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ് ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ് എച്ച് എൻ ജി മോൾ കരുനാഗപ്പള്ളി
9: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
3: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
4: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
6: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: നമ്മളെന്താ പറഞ്ഞു വന്നത്?
2: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സിലാ. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഇഷ്ടം പോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം. ഞാൻ നിധിനാണ് കൂടെ ഉള്ളത് പുതിയ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായിട്ട്. തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ അമ്മാനമാടാൻ വരുന്ന മുത്തുവൽ പാണ്ഡിന്റെ വരവാണ്. അതെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ജയിലർ 2 എന്ന് റിലീസാകുകയാണ്. നെൽസന്റെ മാസ് ഡയറക്ഷനും അനിരുദ്ധിന്റെ തകർപ്പൻ പശ്ചാത്തല സംഗീതവും ചേരുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പുറമ്പാകുമെന്നത് ട്രെയിലർ ഉറപ്പു തരുന്നു. ആദ്യ ഭാഗത്തേക്കാൾ ഇരട്ടി ആക്ഷനും സസ്പെൻസും നിറഞ്ഞ ഒരു മാസ് ആക്ഷൻ വിരുന്നായിരിക്കും ജയിലർ 2 എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. വെറുമൊരു രണ്ടാം ഭാഗമല്ല, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റാർ വിരുന്നാണ് സംവിധായകൻ നെൽസൺ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ നമ്മൾ കണ്ട മുത്തുവൽ പാണ്ഡ്യൻ നേരിട്ടതിനേക്കാൾ വലിയൊരു അധോലോക സാമ്രാജ്യത്വത്തോടാണ് ഇത്തവണ പോരാടുന്നത്. മലയാളികൾക്ക് അഭിമാനിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കോമഡിയിലൂടെ ക്യാരക്ടർ റോളുകളിലൂടെയും അത്ഭുതപ്പെടുത്തിയ സുരാജ് വെഞ്ഞാറാമൂടാണ് ഇതിൽ സൂപ്പർ സ്റ്റാറിന്റെ പ്രധാന വില്ലനായിട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത്. ഒപ്പം ബോളിവുഡ് സുന്ദരി വിദ്യാബാലൻ, മിഥുൻ ചക്രവർത്തി, എസ് ജെ സൂര്യ എന്നിവരുടെ പ്രകടനങ്ങളും തിയേറ്ററുകളെ ഇളക്കി മറിക്കും. പോരാത്തതിന് നമ്മുടെ സ്വന്തം ലാലേട്ടൻ മാത്യു ആയിട്ട് വീണ്ടും വരുമ്പോൾ തിയേറ്ററുകൾ പൂരം ഉറപ്പാണ്. അനിരുദ്ധിന്റെ മാരക ബീജം കൂടിയാകുമ്പോൾ ഒക്ടോബർ 15 ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ എല്ലാം തകരുമെന്നത് 100% ഉറപ്പാണ്. അനിരുദ്ധിന്റെ മാരക തീം മ്യൂസിക്കിന്റെ പശ്ചാത്തലത്തിൽ കട്ട താടിയും റോ ലുക്കുമായിട്ട് കാറിൽ നിന്നും ചുരുട്ട് വലിച്ചിറങ്ങി വരുന്ന സുരാജേട്ടന്റെ ക്യാരക്ടർ ടീസറും ട്രെയിലറും ഇതിനോട്ടാക്കം സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. കോമഡി വേഷങ്ങളിൽ നിന്ന് അവാർഡ് റോളുകളിലേക്കും ഇപ്പോൾ തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാറിന്റെ പ്രധാന വില്ലൻ എന്ന പദവിയിലേക്കുമുള്ള സുരാജിന്റെ ഈ മാറ്റം ട്രെയിലറിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. കോമഡി വേഷങ്ങളിൽ നിന്ന് അവാർഡ് റോളുകളിലേക്കും ഇപ്പോൾ തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ പ്രധാന വില്ലൻ എന്ന പദവിയിലേക്കുമുള്ള സുരാജേട്ടന്റെ ഈ മാറ്റം ട്രെയിലറിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും പോയി ജയിലർ 2 കണ്ട് ആസ്വദിക്കുക.

0: By the way, നമ്മളെന്താ പറഞ്ഞുണ്ട്?
1: Buy 2 get 1 free ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.

ഇനി നമുക്ക് ടീസറിന്റെ വിവരങ്ങളിലേക്ക് പോകാം. എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസിൽ കൂടെ ഉള്ളത് നിധിനാണ്. കാവ്യ ഫിലിംസ് കമ്പനി നിർമ്മിച്ച് രഞ്ജൻ പ്രമോദ് ഒരുക്കിയ നൈറ്റ് ഷോസ് ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ ഒരു പുത്തൻ ദൃശ്യാനുഭവമായിട്ട് ചിത്രം മാറുമെന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. ദൃശ്യങ്ങളുടെയും ശബ്ദത്തിന്റെയും പുതിയ ലോകത്തേക്കാണ് ചിത്രം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ടീസർ കാണിച്ചു തരുന്നുണ്ട്. വലിയ ആൾക്കൂട്ടത്തിന് നടുവിലെ ദൃശ്യങ്ങളുടെയും ശബ്ദത്തിന്റെയും സാധ്യതകളും ചിത്രം പരീക്ഷിക്കുന്നുണ്ട് എന്ന സൂചന ടീസറിൽ കാണാം. ഡി ജെ പാർട്ടിയുടെയും നൈറ്റ് ലൈഫിന്റെയും ദൃശ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ടീസർ സിനിമയുടെ കഥാപശ്ചാത്തലത്തെക്കുറിച്ചും ദൃശ്യാവിഷ്കാരത്തെക്കുറിച്ചും പ്രേക്ഷകർക്കിടയിൽ കൗതുകം സൃഷ്ടിക്കുന്നുണ്ട്. 2018 മാളികപ്പുറം, രേഖാചിത്രം, ആട് 3 തുടങ്ങിയ മെഗാ ബോക്സ് ഓഫീസ് വിജയങ്ങൾക്ക് ശേഷം കാവ്യ ഫിലിംസ് കമ്പനി നിർമ്മിക്കുന്ന നൈറ്റ് ഷോസ്, രക്ഷാധികാരി ബൈജു, ഓ ബേബി എന്നിവയ്ക്ക് ശേഷം രഞ്ജിത് പ്രമോദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. കാവ്യ ഫിലിംസ് കമ്പനിയുടെ ബാനറിൽ വേണു കുന്നപ്പള്ളി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. സബിൻ ശാഗറും 1870 പുതുമുഖങ്ങളുമാണ് ചിത്രത്തിന്റെ താരനിരയിൽ അണിനിരക്കുന്നത്. ചിത്രത്തിന്റെ പ്രമേയം, മറ്റ് താരങ്ങൾ, റിലീസിന്റെ തീയതി തുടങ്ങിയ വിവരങ്ങൾ അണിയറ പ്രവർത്തകർ വരും ദിവസങ്ങളിൽ പുറത്തുവിടും. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മീശ മാധവൻ, മനസ്സിനക്കരെ, അച്ചുവിന്റെ അമ്മ, നരൻ തുടങ്ങിയ നിരവധി ശ്രദ്ധേയമായ സിനിമകളുടെ ഭാഗമായിട്ടുള്ള രഞ്ജൻ പ്രമോദാണ്. ഫോട്ടോഗ്രാഫർ, രക്ഷാധികാരി ബൈജു, ഒ ബേബി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സംവിധായകനും തന്റേതായിട്ടുള്ള ഇടം നേടിയിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പ്രമേയങ്ങളും അവതരണ രീതികളിലും കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹം കലാമൂല്യവുമുള്ള സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള കാവ്യ ഫിലിംസ് കമ്പനിയും ഒന്നിക്കുന്നുവെന്നത് നൈറ്റ് ഷോസിനെ പ്രേക്ഷക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന പ്രധാന ഘടകമാണ്. This is how it should be.

0: ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: Stay tuned, stay happy with the Radio 91.2.

യെസ് ബാക്ക് അഗൈൻ എന്റെ റേഡിയോ 91.2 സിനിമ ടാക്സിൽ കൂടെ ഉള്ളത് അർജുൻ നിധിനാണ്. കോളേജ് NSS ക്യാമ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന പ്രണയ സിനിമയായ പ്രോം പാറ്റ നവംബർ 27 തിയേറ്ററുകളിൽ എത്തും. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ള പോസ്റ്റർ പുറത്തിറങ്ങി. ഒരിടവേളയ്ക്ക് ശേഷം മോളിവുഡിൽ നിന്നും വരുന്ന ക്യാമ്പസ് പ്രണയ ചിത്രം എന്ന പ്രത്യേകത പ്രോം പാറ്റയ്ക്കുണ്ട്. ജോമോൻ ജ്യോതിർ, സാഫ് ബോയ്, ജുനൈസ് പി വി, നയന, എൽസ, വിഘ്നേഷ്, വിക്കു റയൺ, NDP, സൽമാനുൽ ഫാരിസെ തുടങ്ങിയ യുവനിരയെ അണിനിരത്തിക്കൊണ്ട് പുറത്തിറങ്ങുന്ന പോസ്റ്ററിന് വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ 40 യുവമുഖങ്ങൾ പ്രോം പാറ്റയിലുണ്ട്. സൈജു കുറുപ്പ്, അനുശ്രീ, രാജേഷ് മാധവ്, സിദ്ദീഖ്, സഞ്ജു വിശ്രാം, ധനേഷ് ഗിന്നസ് തുടങ്ങിയ അഭിനേതാക്കളുടെ വലിയ ഒരു നിര തന്നെ ചിത്രത്തിലുണ്ട്. ലിജീഷ് കുമാറാണ് കഥയും തിരക്കഥയും സംഭാഷണം ഒരുക്കുന്നത്. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിന്റെ ബാനറിൽ അമീർ പള്ളിക്കൽ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് അങ്കിത് മേനോൻ ആണ്.

ഇനി നമുക്ക് ഒരു ഷൂട്ടിംഗ് വിശേഷത്തിലേക്ക് പോകാം. എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കേസിൽ കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. വാഴ 2 സംവിധായകൻ സവിൻ നായകനാകുന്ന ഗുലാബ് ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുന്നു. ബ്ലൂ ഇന്റർനാഷണലിന്റെ ബാനറിൽ വേണുഗോപാൽ കൃഷ്ണൻ നിർമ്മിക്കുന്ന മൂന്നാമത്തെ ചിത്രമായ ഗുലാബിൽ വാഴ 2 എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ സാവിൻ സാ നായകനായിരുന്നു. ചിത്രത്തിന്റെ അനൗൺസ്മെന്റും മോഷൻ ടൈറ്റിൽ ലോഞ്ചും കൊച്ചിയിൽ നടന്നു. സാവിൻ സാ ആദ്യമായിട്ടാണ് അഭിനയ രംഗത്തേക്ക് കടക്കുന്നത്. നവാഗതനായ ലിബീഷ് പേരക്കാടാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കൊച്ചിയുടെ പരിസര പ്രദേശത്ത് നടക്കുന്ന യാഥാർത്ഥ്യത്തോടുള്ള തീവ്രമായ പ്രണയമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഇതിനോടൊപ്പം തന്നെ പ്രേക്ഷകർ കാത്തിരുന്ന ഒട്ടേറെ സിനിമകളാണ് ഈ ആഴ്ച OTT റിലീസിന് ഒരുങ്ങുന്നത്. ഉർവശിയുടെ പ്രകടനം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ആശ മുതൽ സംഗീത് പ്രതാപിന്റെ ഇറ്റ് ഈസ് മെഡിക്കൽ മിറാക്കൾ ഉൾപ്പെടെയുള്ള മലയാള ചിത്രത്തിൽ OTT എത്തും. നിമിഷ സജയൻ പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രം എന്നെ വിലയും ഈ ആഴ്ചയിൽ OTT സ്ട്രീമിംഗിൽ ആരംഭിക്കും. അപ്പോൾ ഇന്നത്തെ സിനിമ ടാക്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നത്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതെന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു ബാലസാഹിത്യ കൃതിയാണ്. കുട്ടികൾക്ക് വേണ്ടി വളരെ ഗൗരവമായ എഴുത്തുകൾ നടത്തുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയ പുസ്തകം ഡാലി അമ്മൂമ്മയുടെ പുഴ. ഡി സി ബുക്സിന്റെ മാമ്പഴം സീരീസിൽ ഇറക്കിയ ഒരു പുസ്തകമാണ്. വി ശനിലാലാണ് എഴുത്തുകാരൻ. ഉടൽ ഭൗതികം എന്ന നോവലിൽ തുടങ്ങി നരതപ്പാട്ടിലേക്കുള്ള ബസ്, സമ്പർക്കക്രാന്തി, ഇരു, അടി തുടങ്ങിയ നിരവധി രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഗൗരവമുള്ള കഥകളും നോവലുകളും എഴുതിയ ആളാണ് ശനിലാൽ. ശനിലാൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കഥയാണ് ഡാലി അമ്മൂമ്മയുടെ പുഴ. ആ കഥയും മറ്റൊരു കഥയും ചേർത്ത്, തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയും ചേർത്ത് ആണ് ഡി സി ബുക്സ് ഈ ചെറിയ കഥാസമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്. ഡാലി അമ്മൂമ്മയുടെ പുഴ ഒരു വലിയ സൗഹൃദത്തിന്റെ കഥയാണ്. ഗാഠമായ ഒരു സൗഹൃദം, ആത്മസൗഹൃദം. അവിടെ ഡാലി അമ്മൂമ്മയ്ക്ക് പുഴയാണ് എല്ലാം. പുഴയോട് അമ്മൂമ്മ സംസാരിക്കും, അമ്മൂമ്മ ദേഷ്യപ്പെടും, വഴക്കു പറയും, പരിഭവിക്കും, മിണ്ടാതിരിക്കും, ചവിട്ടുകൊടുക്കും. അങ്ങനെ അങ്ങനെ അമ്മൂമ്മയും പുഴയും കൂടി അവിടെ ജീവിച്ചു. നീ മര്യാദയ്ക്ക് പൊയ്ക്കോ, പുഴ പറഞ്ഞു. ഇല്ലടി, ഞാനിവിടെ കിടന്ന് ചത്തോളാം. ഡാലിയമ്മ പുഴയുടെ മടിക്കുത്തിനിട്ടൊരു ചവിട്ട് കൊടുത്തു. പുഴയ്ക്ക് കലി വന്നു. അത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേഷ്യത്തോടെ നിയർന്ന് ചാടിയ ശേഷം ഒഴുകിപ്പോയി. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനും മറന്നില്ല. പോണെങ്കി പൊയ്ക്കോ, ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടാൻ പോണെന്ന് നീ നോക്കിക്കോ. നെടുമങ്ങാടിന്റെ സഹജമായ ഗ്രാമ്യ ഭാഷയിൽ ഡാലിയമ്മൂമ്മ പുഴയോടുള്ള സൗഹൃദം പറയുകയാണ്. അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഡാലിയമ്മൂമ്മ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കരടിക്കുഞ്ഞിനെ കണ്ടു, ഒരു ആട്ടിൻകുട്ടിയുടെ വലിപ്പം. അമ്മൂമ്മ കുടലിനകത്ത് കൊണ്ടുവന്ന് അതിനെ ആട്ടിൻപാൽ പിഴിഞ്ഞു കൊടുത്തു. നീ കുടിപോലും, ലോകത്തുള്ള എല്ലാ തള്ളമാരെയും പാല് പാല് തന്നെ. കുഞ്ഞിൻ ഇടയ്ക്കിടെ ഡാലിയെ നോക്കിക്കൊണ്ട് പാൽ കുടിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കഥകളാണ് വരുന്നത്. പുഴ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയെ കാണാൻ വരും. അങ്ങനെ അമ്മൂമ്മയും പുഴയും കൂടി വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞു പോകുന്ന സമയത്താണ് ഇടയ്ക്ക് പെരുമ്പാമ്പും കുഞ്ഞു വരുന്നുണ്ട്, ആ കുഞ്ഞിനെ താലോലിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തോണിയിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ ഡാലിയമ്മയുടെ മുറ്റത്ത് കിടന്ന ചൂലക്കസയിൽ കയറിയിരുന്നു. ഞാനാണ് ഇവിടുത്തെ ജില്ലാ കളക്ടർ. തേനുള്ള കേട്ടടാ മോനെ, അമ്മൂമ്മ ചോദിച്ചു. അത് കേട്ട് മെമ്പറും മണ്ണിലൂട്ടുന്ന പയലുകളും കൂടി എന്ന് വാപത്ത് ചിന്തിച്ചു. ഡാലിയമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? ഓ, അത് ഞാനും പുഴയും ചേർന്ന് തന്താരിച്ച് തീരുമാനിച്ചയച്ചാണ്. പുഴ പറഞ്ഞ് തൂക്കിക്കൊല്ലാൻ പോണവരെയൊക്കെ അങ്ങേരിക്ക് ഹർജി കൊടുക്കുമോ ശിക്ഷ ഇളവ് ചെയ്യാൻ ചെയ്യാനെ കൊണ്ട് ചട്ടമുണ്ടെന്ന്. പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണല്ലേ, അതിങ്ങനെ പല നാടുകളിൽ ചുട്ടണല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാര് പിള്ളേരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. അമ്മൂമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിന്നെ കണ്ടൊരു ചൊടിയില്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഉടവ മീൻ കിട്ടും. ഒന്നിനെ പിടിച്ച് ചമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ചു കുടിക്കണം. തടി പാലം പോലെ വരും. ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്ന അപകടമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്, കളക്ടർ തുടർന്നു. വളരെ നിസ്സാരമായൊരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി. കുടി മോനെ, ഇത് നീ കുടിക്കണ വിഷച്ചായയല്ല. ദിവസവും പുഴ എനിക്കൊരു തേയിലച്ചെടി വിഴുതുകൊണ്ട് തരും. ഓളത്തിലിട്ട് ഉരുട്ടി ഉരുട്ടി എന്റെ മുറ്റത്ത് ഇട്ടം വെച്ച് പോവും. അത് ഉണക്കിയെടുത്ത തേയിലയാണ്, കുടി. കളക്ടർ കുടിച്ചു. സംഘം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ കളക്ടർ ആവശ്യപ്പെട്ടു, ഡാലിയമ്മൂമ്മ ഇവിടെ നിന്ന് താമസം മാറണം. ചായ കൊള്ളാമോ കൊച്ചേ? നഗരത്തിൽ എല്ലാ സൗകര്യമുള്ള ഫ്ളാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണം അമ്മൂമ്മയ്ക്ക് കഴിയാം. ഈ പുഴയും കൂടി നീ അതിന്റെ അകത്ത് താമസിപ്പിക്കുമോ? അമ്മൂമ്മ എടുത്തടിച്ച പോലെ ചോദിച്ചു. കളക്ടർ മൗനമായി. ഒരു കാര്യം ചെയ്യാം, ഡാലിയമ്മൂമ്മ താമസിക്കുന്ന ഫ്ളാറ്റിന് കിള്ളി എന്ന് പേരിടാം. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാത്ടബ് ഉണ്ടാക്കി തരാം. വരണം. വരൂല. വയസ്സായ നിന്റെ ഉടപ്പുറത്തുള്ള ചവാ മുട്ടിട്ട് നീ ആണെങ്കിൽ പോവുകൂടാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ എഴുന്നേറ്റു. അവർ തിരികെ പോയി. പിന്നീട് അവസ്ഥ മാറുകയാണ്, സംഗതികളെല്ലാം മാറുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വികസനം, സുസ്ഥിര വികസനമെല്ലാം നടക്കുന്നതെന്ന് നമുക്കറിയാം. ആ വികസനത്തിലൂടെ ഡാലിയമ്മൂമ്മയെയും പുഴയെയും അവർ അകറ്റുകയാണ്. അങ്ങനെ അകറ്റി കഥയുടെ അവസാനത്തിലേക്ക് അടക്കുകയാണ്. ഈ കഥ പൂർണ്ണമായി നിങ്ങൾ വായിക്കുക തന്നെ വേണം, ഈ കഥ ഉൾക്കൊള്ളുകയും വേണം. ആ കഥയുടെ അവസാനം ഇങ്ങനെയാണ്. 13-ാം നിലയിലെ കിള്ളി എന്ന് പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളിരിക്കി. മഴ തുടങ്ങി. വിഷാദിയായി ഒഴുകുകയായിരുന്ന പുഴയ്ക്ക് കലിയിളകി. ഒരു വെളുപ്പാൻ കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി. നഗരത്തിലെ മുടുക്കുകളിലും ഈടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു, ഡാലി, ഡാലി. തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ അതിന്റെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിൽ ഒഴുകി. അസംഖ്യം ജലജീവികൾ നഗരഗൃഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. ഒടുവിൽ ഡാലിയമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ളാറ്റിന്റെ പുറത്തു വന്ന് മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിന്റെ നിലവിളിയോടൊപ്പം ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി പുഴയെ കെട്ടിപ്പിടിച്ചു. ഇരുവരും പൊട്ടിച്ചിരിച്ചു. നിനക്കെന്താണ് ഈ താഴ്ത്ത കളി താമസിച്ചൂടായിരുന്നു? എന്ത് പാടുപെട്ടിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു. പോടി, ഡാലിയമ്മൂമ്മ പുഴയ്ക്കൊരു നുള്ളു വെച്ചു കൊടുത്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. അടുത്ത കഥ തീവണ്ടിയിൽ ഒരു കിളി എന്ന കഥയാണ്. തീവണ്ടിയിൽ ഒരു കിളിയിലും ഇത്തരത്തിലുള്ള ചില വ്യത്യസ്തമായ സംഭവങ്ങളാണ്. മാമ്പഴക്കാലം, നീർമാവ് നിറയെ പൂത്തുലഞ്ഞു കായ്ച്ചു. നല്ല മധുരമുള്ള മാമ്പഴങ്ങളുമായി അതൊരമ്മയെപ്പോലെ ആഹ്ലാദിച്ചു തന്നു. ആയിടെ അങ്ങ് വടക്കൻ പർവ്വതത്തിൽ നിന്നും പാർന്നു വന്ന ദേശാടന കിളി നീർമാവിന്റെ ചില്ലയിൽ വന്നിരുന്നു. കാവിൽ വന്നുകൂടിയ പക്ഷികളിലൊന്നായിരുന്നു അത്, ഒരു ചാരസുന്ദരി. പരന്ന കൊക്കും നീണ്ട കാലുകളുമാണ് അവൾക്ക്. മാവിന് അവളെ ഇഷ്ടമായി. കിളിക്ക് മാവിനെയും ഉമ്മ. കിളി മാവിനൊരു ഉമ്മ കൊടുത്തു. മാവ് കിളിയെ ചില്ലകൾ കൊണ്ട് ചേർത്തണച്ചു. ഇങ്ങനെ തുടങ്ങുന്നു ആ കഥ. ഈ കഥകളുടെ പ്രത്യേകത, ഈ കഥകൾ ഇന്നത്തെ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ പ്രത്യേകം പറയുന്നതിന്റെ കാരണം, ഇന്നത്തെ കുട്ടികൾക്ക് പ്രകൃതി അറിയില്ല. പ്രകൃതി അറിയില്ല, മണ്ണിലേക്ക് അവർ ചവിട്ടുന്നില്ല, മണ്ണിൽ ചവിട്ടി നടക്കുന്നില്ല. അവർ ദന്തഗോപുരവാസികളായി മാറുന്നു. അവർ ഫ്ളാറ്റുകളിൽ ഇങ്ങനെ വസിക്കുകയാണ്. അവരുടെ കൈകളിൽ മൊബൈൽ ഫോൺ മാത്രമാണ്. അവർ ഇത്തരം പാട്ടുകൾ കേൾക്കുന്നില്ല. ബിലോത്തെ ഹാലീസെ ദുനിയാ പോതുമി ഉലോന ഫുലീസെ ഫൂൽ ബിലോനെ ഹാലോനെ ബോൽ ഗോസർ ഡലാത്തെ ഗൈസെ കൂലിയെ കൂ കൂ കോയ്. ഒന്നിച്ചും പാടിയ പാട്ടാണിതിനകത്ത്. ഈ പാട്ടിന്റെ അർത്ഥം ആർക്കും അറിയില്ല. ഇതിൽ വലിയ ബിംബകൽപ്പനയോ അലങ്കാരമോ ഇല്ല. പക്ഷേ ഇത്തരം ചില പാട്ടുകളാണ്. ഇത്തരം ഒരു കഥ എഴുതാൻ ഷിലിനാലിനെ പ്രേരിപ്പിച്ചത് ഷില്ലാലിന്റെ ഗ്രാമ പരിസരത്തുള്ള ജീവിതമാണ്. അമ്മ ഞങ്ങൾക്കൊരു പാട്ടും ഒരു കഥയും മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഒരാൾ കിണർ കുടിച്ചു. കുഴിച്ചു കുഴിച്ച് ഒരുപാട് താഴെ എത്തി അയാൾ ഞെട്ടിപ്പോയി. അതാ അവിടെ ഒരു ഗ്രാമം, അവിടെ ഒരു വീട്, അവിടെ ഒരു അമ്മ അമ്മിക്കല്ലിൽ തേങ്ങയൊരുക്കുന്നു. ഒരു പൂവൻകോഴി വീടുമുറ്റത്ത് കൂവുന്നു. ബാല്യകാലത്ത് ആ കഥ കേൾക്കുമ്പോൾ ഉള്ളിൽ പതിഞ്ഞ ചിത്രം ഒട്ടും മങ്ങാതെ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നു. അരുവി അരുവി കൊച്ചരുവി, എവിടെ കോടി പോണു നീ, എവിടെ നിന്നോടി വരുന്നു നീ, അങ്ങ് കിഴക്കൊരു മലയുണ്ട്, അവിടെ തെളിനീർ കുളമുണ്ട്. ആ അമ്മയുടെ പാട്ടിൽ നിന്നാണ് ഈ കഥയുടെ പിറവി, ഈ കഥകളുടെ പിറവി. ഒരുപക്ഷെ മനുഷ്യരെ കണ്ടറിയാൻ, മനുഷ്യരുടെ ജീവിതം കണ്ടറിയാൻ, അവരുടെ രാഷ്ട്രീയം കണ്ടറിയാൻ പോലും ഷെല്ലാൽ എന്ന എഴുത്തുകാരനെ പ്രേരിപ്പിച്ചത് ഈ ഗ്രാമ പരിസരമായിരിക്കും. ഡാലിയമ്മൂമ്മയുടെ പുഴ, വി ഷിനിലാൽ, DC ബുക്സ്. നന്ദി.
1: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.

0: വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.
1: നമ്മളെന്താ പറഞ്ഞു
2: വന്ന് ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
6: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
7: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
7: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
6: ഏവർക്കും ദീപാവലി ആശംസകൾ.
8: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
10: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
11: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത്. എന്റെ റേഡിയോ 91.2.

കരിയർ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരിയർ ജാലകത്തിൽ നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ ജസീന റഹീം. ഇന്ന് നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കരിയർ ജാലകത്തിലൂടെ ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തൊഴിൽ സാധ്യതയിലുമൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കോഴ്സുകൾ തന്നെയാണ് നഴ്സിംഗും അതേപോലെ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളും. ഇതിന്റെയൊക്കെയും അലോട്ട്മെന്റുകൾ നടക്കുന്നത് വിവിധ അലോട്ട്മെന്റുകളിലൂടെയാണ്. അതായത് LBS, PNC മാർക്ക്, CPAS, AMCS, FNCK എന്നിങ്ങനെയുള്ള വിവിധ സൈറ്റുകളിലൂടെ ആണ് അലോട്ട്മെന്റുകൾ നടക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള അലോട്ട്മെന്റുകൾ നടക്കുമ്പോൾ തന്നെ ഏത് അലോട്ട്മെന്റുകൾ എപ്പോൾ എങ്ങനെ എന്നുള്ള ഒരു ഏകദേശ ധാരണ ഏവർക്കും ഉണ്ടായിരിക്കണം. നിലവിൽ LBS വഴിയാണെങ്കിൽ 95% മാർക്കിലധികം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് മിക്കവാറും LBS വഴി അഡ്മിഷൻ കിട്ടാറുള്ളത്. എന്നാൽ PNC മാർക്ക് മറ്റൊരു ഓപ്ഷനാണ്. അതിനേക്കാൾ താരതമ്യേന മാർക്ക് കുറവാണെങ്കിൽ അവർക്ക് PNC മാർക്ക് വഴി, അതായത് വിവിധ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലുമൊക്കെ, പ്രൈവറ്റ് മേഖലയിലെ മെഡിക്കൽ കോളേജുകളിലുമൊക്കെ ഫീസ് അടച്ച് പഠിക്കാൻ കഴിയുന്നതാണ്. ഈ അലോട്ട്മെന്റുകൾ തന്നെ ഇപ്പോൾ തന്നെ നഴ്സിംഗിന്റെ ഏകദേശം 7-ാം ഘട്ടമാണ് അലോട്ട്മെന്റ് എത്തിയിട്ടുള്ളത്. അധികം മാർക്കും അറിയാത്ത ഒരു അലോട്ട്മെന്റിനെ കുറിച്ച് കൂടിയാണ് കരിയർ ജാലകത്തിലൂടെ ഞാൻ വിശദമാക്കുന്നത്. അതായത് NRI സ്പോട്ട് അഡ്മിഷൻ എന്നൊരു ഘട്ടം കൂടി ഈ അലോട്ട്മെന്റിലുണ്ട്. അത് ഏകദേശം 8-9 ആകുമ്പോഴാണ് മിക്കവാറും അങ്ങനെ ഒരു അവസരം വിദ്യാർത്ഥികൾക്കുണ്ടാകുക. അതിന് വേണ്ടുന്നത് വിദ്യാർത്ഥികളുടെ ഒന്നുകിൽ അച്ഛന്റെയോ അമ്മയുടെയോ, അല്ലെങ്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ സഹോദരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്നിങ്ങനെയുള്ള വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് തയ്യാറാക്കി വെച്ചാൽ ആ ഒരു അലോട്ട്മെന്റിലേക്ക് നേരിട്ട് കോളേജുകളിലെത്തി അഡ്മിഷൻ, സ്പോട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഒരവസരമാണുള്ളത്. അതിനധികം നമുക്കറിയാം NRI എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പൈസയാകും എന്നൊരു ധാരണയുണ്ട്. എന്നാൽ അധികം പൈസയൊന്നുമില്ലാതെ തന്നെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് NRI സ്പോട്ട് അഡ്മിഷൻ ആ ഒരു അലോട്ട്മെന്റ് വഴി നടക്കുന്നത്. അന്നേരം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7559913653 നമ്പർ ഒന്നുകൂടി പറയാം. 7559913653. കരിയർ ജാലകത്തിൽ ഇത്ര നേരവും ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇനി കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഏകദേശം 10-ൽ അലോട്ട്മെന്റുകളുണ്ട്. ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത്ര നേരവും കരിയർ ജാലകം കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആര്യ. കൊല്ലം തപാൽ ഡിവിഷനും സിവിൽ സ്റ്റേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ആധാർ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് മേള കളക്ട്രേറ്റിൽ ഐടി ഹാളിൽ ആരംഭിച്ചു. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന മേള സബ് കളക്ടർ ഡോക്ടർ എസ് മോഹനപ്രിയ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ സാമ്പത്തിക ആസൂത്രണം വളരെ പ്രധാനമാണെന്നും വരുമാനത്തെ ഫലപ്രദമായി വിനിയോഗിച്ചാൽ ഭാവിയിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനാകുമെന്നും സബ് കളക്ടർ പറഞ്ഞു. സാങ്കേതിക സർവകലാശാല ബി ഡോൺ ഗെയിംസ് മത്സരങ്ങളിൽ മികച്ച നേട്ടം സ്വന്തമാക്കിയ പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളെ കോളേജിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. വനിതാ വിഭാഗം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനവും ചെസ് മത്സരത്തിൽ രണ്ടാം സ്ഥാനവും പുരുഷ വിഭാഗത്തിൽ ബാഡ്മിന്റണിലും ഫുട്ബോളിലും രണ്ടാം സ്ഥാനവും ടേബിൾ ടെന്നീസ് ചെസ് എന്നിവയിൽ മൂന്നാം സ്ഥാനവും കോളേജിലെ വിദ്യാർത്ഥികൾക്കായിരുന്നു. കോളേജിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ബിജോയ് എബ്രഹാം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ ജി രാജേഷ് കുമാർ, കായികാധ്യാപകൻ ലാൽ എന്നിവർ പങ്കെടുത്തു. തേവലക്കര പടിഞ്ഞാറ്റക്കര ചെളിത്തോട് പാടശേഖരത്തിലെ ശുചീകരണ പ്രവർത്തനം ഒരു ദിവസത്തിൽ ഒതുക്കാതെ തുടർ പ്രവർത്തനമാക്കി മാറ്റണമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂള തോമസ്. പുതുയുഗം ശുചിത്വ കേരളം ക്യാമ്പയിന്റെ ഭാഗമായി തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിർമ്മല യാത്രയും ജനകീയ ശുചീകരണ യജ്ഞവും ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു കളക്ടർ. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച കളക്ടർ ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളും ഈ മാതൃക പിന്തുടരണമെന്ന് അറിയിച്ചു. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ജില്ലയിലെ ആദ്യ രണ്ടാംഘട്ട

15 വരെ രണ്ട് ബാച്ചുകളായാണ് പരിശീലനം. രണ്ടാമത്തെ ബാച്ചിന്റെ പരിശീലനം ബുധനാഴ്ച പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറും ജില്ലാ കളക്ടറുമായ ആനി ജൂല തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ വിവിധ വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വയോജനങ്ങളായ ക്യാൻസർ രോഗികൾക്ക് പോഷകാഹാര വിതരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷകർ, നിലവിൽ ക്യാൻസർ ബാധിതരായ ചികിത്സയിലുള്ളവരും 60 വയസ്സിൽ മുകളിൽ പ്രായമുള്ളവരുമായിരിക്കണം. ഭിന്നശേഷിക്കാർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ പദ്ധതിയിലേക്കുള്ള അപേക്ഷകർ, 40% മുകളിൽ ചലന വൈകല്യമുള്ളവരും ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് ഉള്ളവരുമായിരിക്കണം. പരവൂർ തെക്കും ഭാഗം മണിയംകുളം കൂട്ടൂർ റോഡുകളിൽ 15 മുതൽ 20 വരെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പരവൂർ മുതൽ കാപ്പിൽ വരെയുള്ള ഭാഗത്ത് പൂർണ്ണ ഗതാഗത നിയന്ത്രണവും മണിയംകുളം കൂട്ടൂർ റോഡിൽ ഭാഗിക ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയതായി PWD നിരത്ത് വിഭാഗം ചാത്തന്നൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വർക്കല ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ മണിയംകുളം കൂട്ടൂർ പാലം വഴി തിരിഞ്ഞു പോകണം. തിരികെയുള്ള യാത്രയ്ക്കും ഈ റോഡ് തന്നെ ഉപയോഗിക്കണം. തേവലക്കര സർക്കാർ ITI നോൺ മെട്രിക് ട്രേഡായ വെൽഡ് ട്രേഡിൽ സീറ്റൊഴിവ്. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റ്, TC, അഡ്മിഷൻ ഫീസ് എന്നിവയുമായി 15 ഉച്ചയ്ക്ക് 1 നേരിട്ട് ഹാജരാകണം. വിജയദശമി പ്രമാണിച്ച് ഖാദി തുണിത്തരങ്ങൾക്ക് 15 മുതൽ 19 വരെ 30% സ്പെഷ്യൽ റിബേറ്റ് ലഭിക്കും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന KGS കർബല, കൊല്ലം, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ റിബേറ്റ് ആനുകൂല്യം ലഭ്യമാണ്. സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവുമുണ്ട്. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പ്രധാന വാർത്തകൾ. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ തുടക്കം കുറിക്കും. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാനുള്ള സംരക്ഷണ വേലി പൊളിച്ചു നീക്കിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സി എം ആർ എൽ എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞം ഇന്നു മുതൽ. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന് വിള നൽകാൻ ജന്മനാട്. സംസ്കാരം അല്പസമയത്തിനകം. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാലാ പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയതായി ആരോപിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചു മാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കി. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത സംബന്ധിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് വ്യവസ്ഥ പ്രകാരം ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ നിലവിലുള്ള സിലബസ് അല്ലാതെ മറ്റൊരു പാഠ്യപദ്ധതിയും പഠിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വ്യക്തമാക്കി.
1: യാതൊരു വിധത്തിലും ഗവൺമെന്റിന് ഏകപക്ഷീയമായി സംസ്ഥാനങ്ങൾക്ക് പിന്മാറാൻ വ്യവസ്ഥയില്ലാന്ന് മാത്രമല്ല, അത് കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ്. കേന്ദ്ര ഗവൺമെന്റിന് വേണമെങ്കിൽ ഏകപക്ഷീയമായി 30 ദിവസത്തെ നോട്ടീസ് നൽകി മാറാം. അമെന്റ്മെന്റോ ആൾട്ടറേഷനോ വേണമെങ്കിൽ മ്യൂച്വൽ കൺസെന്റ് വേണം. ഇതാണ് ഇതിലെ വ്യവസ്ഥ. സബ് കമ്മിറ്റി 2 തവണ യോഗം ചേർന്ന് വിശദമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും റിപ്പോർട്ട് തയ്യാറായിട്ടില്ല, തയ്യാറാകുമ്പോൾ അത് ആ രീതിയിൽ ഭാവി കാര്യങ്ങൾ മുന്നോട്ട് പോകും.
0: സംസ്ഥാനത്ത് നവംബർ 1 മുതൽ ഡിജിറ്റൽ സർവേയുടെ 2ാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ഫണ്ട് തീർന്നതും നിരവധി പരാതികൾ ഉയർന്നതും കാരണം പദ്ധതി താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. സർവേ പ്രവർത്തനങ്ങളുടെ നിലവിലുള്ള കുടിശ്ശിക തീർക്കുമെന്നും 2ാം ഘട്ടത്തിന് ആവശ്യമുള്ള ഫണ്ട് അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും മന്ത്രി അറിയിച്ചു. സി എം ആർ എൽ എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികളാണ് കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള സി എം ആർ എൽ എക്സലോജിക് പണമിടപാട് കേസിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിലപാട് വ്യക്തമാക്കണമെന്ന് ബിജെപി എംഎൽഎ വി മുരളീധരൻ. കേസ് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളും സൂചനകളും ഇഡി ഡിജിപിക്ക് കൈമാറിയ കത്തിൽ ഉണ്ടായിരുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. കമ്മന നവോദയ എൽ പി സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. അന്യം നിന്ന് പോകുമായിരുന്ന 50-ലധികം നാടൻ നെൽ വിത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ ഡിജിപി ടോമിൻ ജെ തച്ചങ്കരിയുടെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. കോട്ടയം വിജിലൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് തച്ചങ്കരി നൽകിയ ഹർജിയിലാണ് വിധി. കഴിഞ്ഞ മാസം 18 മുതൽ ജയിലിലായിരുന്ന അദ്ദേഹം ജയിൽ മോചിതനാകും. നെടുമ്പാശ്ശേരി 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിലെ പ്രതി സുഹേൽ സജീവിനെ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചു. അപകടം നടന്ന സ്ഥലത്തും മദ്യപിച്ചയിടത്തുമാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെയാണ് സുഹൈലിന്റെ കസ്റ്റഡി കാലാവധി. കേസിൽ നിലവിൽ 4 പേരാണ് പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2015 ഒക്ടോബർ 31 പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയുടെ വൈവിധ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കാനുള്ള അവസരമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്ന് എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച് കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം തിരുവനന്തപുരത്തെത്തിച്ചു. നോർക്ക റൂട്ട്സ് അധികൃതർ ഏറ്റുവാങ്ങിയ ചിതാഭസ്മം ട്രെയിൻ മാർഗം നാളെ രാവിലെ ജന്മനാട്ടിലെത്തിക്കും. മൃതശരീരം നാട്ടിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുടുംബത്തിന്റെ അനുമതിയോടെ ജപ്പാനിലാണ് സംസ്കരിച്ചത്. കഴിഞ്ഞ മാസമാണ് ദേവികയെ ജപ്പാനിൽ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും ഭിന്നശേഷിക്കാർക്കും സമഗ്ര പുനരധിവാസവും സാന്ത്വന പരിചരണവും ഉറപ്പാക്കി കാസർഗോഡ് ജില്ലയിലെ മൂളിയറിൽ പ്രവർത്തിക്കുന്ന സഹജീവനം സ്നേഹഗ്രാമം ശ്രദ്ധേയമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സൈക്കോതെറാപ്പി, ഡെവലപ്മെന്റ് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്ക് എന്നിവയാണ് ഈ കേന്ദ്രത്തിൽ നൽകുന്ന പ്രധാന സേവനങ്ങൾ. 2 വർഷത്തിനിടെ 643 പേരാണ് വിവിധ തെറാപ്പി സേവനങ്ങളും പരിചരണവും പ്രയോജനപ്പെടുത്തിയത്. പ്രതിദിനം 45 മിനിറ്റ് വീതമുള്ള 8 തെറാപ്പി സ്ലോട്ടുകളിലൂടെ ഒരു ദിവസം ശരാശരി 45 കുട്ടികൾക്ക് ഇവിടെ സേവനം ലഭിക്കുന്നുണ്ട്. നിലവിൽ ആഴ്ചയിൽ 120 കുട്ടികളും 17 മുതിർന്നവരും കേന്ദ്രത്തെ ആശ്രയിക്കുന്നു.
0: ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ശനിയാഴ്ച ബംഗളൂരുവിൽ നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ 2 മത്സരങ്ങൾ വീതം വിജയിച്ച് ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. ഇന്നലെ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 24 വെസ്റ്റ്ഇൻഡീസ് പരാജയപ്പെടുത്തി. രാജ്യത്തുടനീളം നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. നവരാത്രിയുടെ 5-ാം ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാ സ്കന്ദമാതയ്ക്ക് പ്രാർത്ഥനകൾ അർപ്പിച്ചു. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും നവരാത്രിയോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദുർഗാഷ്ടമി ഈ മാസം 19-നും 20-നും മഹാനവമിയുമാണ്. 21-നാണ് പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കുക. മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷിക ദിനം ഇന്ന്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കും യുവജനങ്ങളുടെ സമഗ്ര വികാസത്തിനും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിയത്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന കലാം ISRO, DRDO എന്നിവിടങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ശാസ്ത്രജ്ഞൻ, മികച്ച അധ്യാപകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് അബ്ദുൽ കലാമിനുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ മുന്നേറ്റം. സെൻസെക്സ് 1236 ഉയർന്ന് 74,004, നിഫ്റ്റി 353 നേട്ടത്തിൽ 22,975 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,08,120 ഗ്രാമിന് 13,515 ഇന്നത്തെ വില. കടലിൽ കാണാതായവർക്ക് മരണ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള 7 വർഷത്തെ കാലപരിധി കുറയ്ക്കാൻ കേന്ദ്രത്തോട് നിയമ ഭേദഗതി ആവശ്യപ്പെട്ട് കേരളം. കപ്പൽ അപകടങ്ങളിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്നും ഫിഷറീസ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ തുടക്കം കുറിക്കും. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാനുള്ള സംരക്ഷണ വേലി പൊളിച്ചു നീക്കിയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. CMRL എക്സലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. സംസ്ഥാനത്ത് വോട്ടർപട്ടികയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള പ്രത്യേക യജ്ഞം ഇന്നു മുതൽ. വയനാട്ടിലെ പരമ്പരാഗത കർഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമന് വിട നൽകാൻ ജന്മനാട്. സംസ്കാരം അല്പസമയത്തിനകം. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആഘോഷം. സന്തോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: സ്വകാര്യ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു അല്പസമയത്തിനകം വിജയവാഡയിൽ നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. IMF ലോകബാങ്ക് വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ബാങ്കോക്കിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയവാഡയിൽ അല്പസമയത്തിനകം നിർവഹിക്കും. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും ആന്ധ്രാപ്രദേശ് സർക്കാരും ചേർന്നാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തുടങ്ങി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് രാഷ്ട്രപതി ആന്ധ്രാപ്രദേശിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിലെ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിച്ചു. ലേയിലെ കുശോക് ബഗുല റിംപോച്ചെ വിമാനത്താവളത്തിൽ 640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ പാസഞ്ചർ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലേയിലെ നിമുവിൽ നിന്നും സൻസ്കാർ വാലിയിലൂടെ ഹിമാചൽ പ്രദേശിലെ ദർച്ച വരെ നീളുന്ന 298 കിലോമീറ്റർ റോഡ് അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. ഹനു ജലവൈദ്യുത പദ്ധതി, പ്രസരണ ലൈൻ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. പൌരാണിക ശിലാചിത്ര സംരക്ഷണത്തിനായി ലേയിലെ സിന്ധിഘട്ടിൽ ഒരുക്കുന്ന രാജ്യത്തെ ആദ്യ പെട്രോഗ്ലിഫ് സംരക്ഷണ പാർക്കും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങ് പുരോഗമിക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടുമുള്ള 100 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ടൈംസ് നൌ ഡിഫൻസ് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025-26 കാലയളവിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 39,000 കോടി രൂപയിലധികമായി വർദ്ധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതു വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യൻ സായുധസേന പൂർണ്ണ സജ്ജമാണെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു.
1: भारत से होने वाला जो डिफेंस एक्सपोर्ट केवल 686 करोड़ था, वह आज 25-26 में बढ़कर अप्रॉक्सिमेटली 39,000 करोड़ से अधिक हो गया. करीब 100 कंट्रीज को हमारे देश में बने डिफेंस प्रोडक्ट्स एक्सपोर्ट किए जा रहे हैं. अब हमारा लक्ष्य है कि 2029 तक भारत का डिफेंस एक्सपोर्ट 50,000 करोड़ रूपये तक पहुंच जाए.
0: കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ബാങ്കോക്കിലെത്തി. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും വാർഷിക യോഗങ്ങളിൽ ധനമന്ത്രി പങ്കെടുക്കും. G20, G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗങ്ങളിലും ശ്രീമതി സീതാരാമൻ പങ്കെടുക്കും. UK ചാൻസലർ ഓഫ് ദ എക്സ്ചക്കർ ജോൺ ഹീലിയുമായി ധനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോളക്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതിന് ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അബുദാബിയിൽ റെയ്സിന ഡയലോഗിന്റെ മിഡിൽ ഈസ്റ്റ് പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി ശ്രീ ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തി. പ്രാദേശികവും ആഗോളവുമായ വിവിധ വിഷയങ്ങളിൽ ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണ വേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചുമാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ MLA KU ജനീഷ് കുമാർ വ്യക്തമാക്കി. വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാത സംബന്ധിച്ച റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് PR രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും സർവകലാശാല പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ തുടർന്നും പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി റിയാദിലെ ഇന്ത്യൻ എംബസി. വ്യോമാക്രമണമുണ്ടായാൽ വീടുകളിൽ തന്നെ കഴിയണമെന്നും ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളോ വാർത്തകളോ പ്രചരിപ്പിക്കരുതെന്നും എംബസി അഭ്യർത്ഥിച്ചു. ഈ മാസം 17 വരെ ഇന്ത്യൻ വിമാന കമ്പനികൾ സൌദി അറേബ്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. സൌദിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇന്ത്യ ശക്തമായി അപലപിച്ചിരുന്നു. സിംഗപ്പൂരിന്റെ രണ്ട് കണ്ടെയ്നർ കപ്പലുകൾക്ക് നേരെ ഹോർമുസ് കടലിടുക്കിൽ ആക്രമണം. GFS പ്രൈഡ് എന്ന കപ്പലിന് തീപിടിച്ചതായും കേടുപാടുകൾ സംഭവിച്ച രണ്ടാമത്തെ കപ്പൽ സുരക്ഷിതമായി നങ്കൂരമിട്ടതായും സിംഗപ്പൂർ പോർട്ട് അതോറിറ്റി വ്യക്തമാക്കി. രണ്ട് കപ്പലിലെയും ജീവനക്കാർ സുരക്ഷിതരാണ്. മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പോർട്ട് അതോറിറ്റി ആശങ്ക രേഖപ്പെടുത്തി. അതേസമയം ഗൾഫ്, ഹോർമുസ് കടലിടുക്ക്, ഗൾഫ് ഓഫ് ഒമാൻ എന്നിവിടങ്ങളിൽ IRGC ഇറാൻ സേനയുടെയും നിയന്ത്രണത്തിലാണെന്ന് IRGC നാവിക കമാൻഡർ അലി അസ്മായി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സുതാര്യതയും ഉപഭോക്തൃ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി സംരംഭത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
3: സംസ്ഥാനങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റികളുടെ രൂപീകരണത്തിന് മാർഗമൊരുക്കിക്കൊണ്ട് 2016 റിയൽ എസ്റ്റേറ്റ് നിയന്ത്രണ വികസന നിയമം പാർലമെന്റ് പാസാക്കിയത്. ഇതുപ്രകാരം റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകൾ പരസ്യം ചെയ്യുന്നതിനും വിൽപ്പന ആരംഭിക്കുന്നതിനും മുമ്പായി രേരയിൽ രജിസ്റ്റർ ചെയ്യണം. റിയൽ എസ്റ്റേറ്റ് നിർമ്മാതാക്കൾക്കും വാങ്ങിയവർക്കുമിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ രേരയുടെ സംവിധാനങ്ങളിലൂടെ സാധിക്കും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് റെഗുലേറ്ററി അതോറിറ്റിയുടെ രൂപീകരണത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വാണിജ്യ UPI ഇടപാടുകൾക്ക് ഇന്നു മുതൽ നടപ്പാക്കാനിരുന്ന മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ദീപാവലിക്ക് ശേഷം നടപ്പിലാക്കുമെന്ന് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവകാലം കണക്കിലെടുത്താണ് തീരുമാനം. വ്യക്തികളിൽ നിന്ന് വ്യാപാരികളിലേക്കുള്ള 2,000 രൂപയ്ക്ക് മുകളിലെ ഇടപാടുകൾക്കാണ് MDR ഏർപ്പെടുത്തുന്നത്. പശ്ചിമബംഗാളിൽ ദുർഗാപൂജ ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാനത്തെ 57,000-ത്തിലധികം ഇടങ്ങളിലാണ് ദുർഗാപൂജ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന വിധത്തിൽ കൊൽക്കത്തയിലടക്കം വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുലാവർഷം തെക്കേ ഇന്ത്യയിൽ ഇന്നെത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2026 ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ സംവദിക്കും. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ 85 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4-ാം സ്ഥാനത്തെത്തിയിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി കേരളത്തിൽ ഇന്ന് മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ ഉപഹർജികളാണ് കോടതി തള്ളിയത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹർജിക്കാരന്റെ അവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ദ്രൌപദി മുർമു വിജയവാഡയിൽ നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിൽ 3,350 കോടി രൂപയുടെ 5 സുപ്രധാന വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ലേ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പ്രതിരോധ കയറ്റുമതിയിൽ രാജ്യം വലിയ മുന്നേറ്റം കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണവേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. IMF ലോകബാങ്ക് വാർഷിക യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബാങ്കോക്കിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ചേട്ടാ, നമ്മുടെ മുരിങ്ങയുടെ ശിവന്റെ മോൻ ഇവിടെ വന്ന് ചോദിക്കുവാ ഈ കടയിൽ എന്താ ഇലയപ്പം ഉണ്ടാക്കാത്തെന്ന്.
1: ഏത് മോൻ?
0: ശിവന്റെ രണ്ടാമത്തെ മോന്, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേർക്കന്.
1: എന്താ അവനിപ്പോ അങ്ങനെ ചോദിക്കാൻ കാര്യം?
0: അവന്റെ വീട്ടിലെ വട്ടേല നിപ്പ ഉണ്ടെന്ന്. പിച്ചിക്കൊണ്ട് വരാം, ഒരിലയ്ക്ക് 20 പൈസ വെച്ച് കൊടുത്താ മതിയെന്ന്.
1: എന്താ പറഞ്ഞു വിട്ട്?
0: അയ്യോ, ഞാനെന്താ പറയാനാ? മുട്ടേന്ന് വിരിയുന്നതിന് മുമ്പ് അവന്റെ കച്ചവടക്കണ്ണ് കണ്ടോ?
1: അതിനാ തന്തഗുണം എന്ന് പറയുന്നത്. ശിവനും ഇതേ പ്രായത്തിൽ പലതരം പണിയും ചെയ്തിട്ടുള്ളവനാ.
0: ഇപ്പൊ ശിവൻ സ്റ്റേഷനറി കച്ചവടം ചെയ്തങ്ങ് തെളിഞ്ഞില്ലയോ?
1: സ്റ്റേഷനറി എന്ന് പറയുന്നേ ഉള്ളു, ഹോൾസെയിൽ കടയിലുള്ളതിന്റെ 4-8 സാധനം അവന്റെ കടയിലുണ്ട്.
0: അത് ശരിയാ. ഏത് സീസണിൽ എന്ത് കച്ചവടം ചെയ്യണമെന്ന് അവനറിയാം.
1: പറഞ്ഞു പോയിട്ട് വന്നപ്പോ 10 മുറി ഹെൽമെറ്റ് അവൻ മായിക്കൊണ്ട് വന്നായിരുന്നു. 2 ദിവസം കൊണ്ട് അത് വിറ്റു തീർന്നു.
0: എന്നാലും ഞാഞ്ഞൂല് പോയിരിക്കുന്ന ആ ചെറുക്കൻ എന്നോട് പറയുവാ, എണ്ണപ്പലഹാരം കഴിക്കാത്ത ഒരുപാട് പേര് ഈ നാട്ടിലുണ്ടമ്മാവി. ഇലയപ്പം ഉണ്ടാക്കി വെച്ചാ ശരിക്കും കച്ചവടം നടക്കുമെന്ന്.
1: എടോ, ഞാൻ പറഞ്ഞില്ലയോ, ഈ പ്രായത്തില് ശിവൻ കാന്താരിമുളക് വെച്ച് ഇലയ്ക്കകത്ത് കൊണ്ടുവന്ന് ചന്ത കൊണ്ടുവന്ന് പൊറിഞ്ഞു വെച്ചോ. ഞാൻ
0: ശിവന്റെ ഭാര്യ ഏതാണ്ട് മോശമാണോ? ആടും കോഴിയും താറാവും ഒക്കെ അവള് വളർത്തും. പിന്നെ വീട്ടിലും തയ്യലും ഉണ്ട്.
1: എനിക്കറിയാം, മിടുക്കി പെണ്ണാവള്.
0: അതാണ്ട് കടയുടെ മുമ്പിൽ വണ്ടി കൊണ്ട് വെക്കുന്നൊക്കെ കൊള്ളാം. ബാറ്ററി കാണാതെ പോയ പിന്നെ ഞങ്ങളെ പറയരുത്.
2: അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ്?
1: ഇടാ, ആരാണ്ടൊക്കെ ഇവിടെ വന്നിരുന്ന ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടാ സജി.
2: അമ്മാവ പോലീസുകാർ തിരക്കി വന്നപ്പോഴും ആർക്കും കാര്യം പിടിയിട്ടില്ല.
0: എടാ, ഈ ചക്രപാണിക്ക് എന്തുവാ പണി?
2: അവൻ കുറച്ചാളെ നമ്മുടെ പുനലൂർ ഒരു ബാറ്ററി കടയിൽ ബാറ്ററിയുടെ പണി പഠിക്കാൻ നിന്നതാ, പിന്നീട് അതങ്ങ് നിർത്തി.
0: മോട്ടിക്കാൻ പഠിച്ചാ പിന്നെ ബാറ്ററിയുടെ പണി പഠിക്കുന്ന എന്തിനാ?
2: ഇപ്പൊ കൊല്ലത്തെങ്ങാണ്ട് ഒരു വർക്ക്ഷോപ്പിൽ നിൽക്കുവാണെന്ന് അറിഞ്ഞത്.
1: ഇവനാ ബാറ്ററി മോട്ടിച്ചതെന്ന് പോലീസുകാർ പിടികിട്ടി.
2: അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ജീപ്പ് വന്ന് നിന്ന് അവനെ പിടിച്ചോണ്ട് പോയി. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ അവനെയും കൊണ്ട് നമ്മുടെ റിട്ടയർഡ് പട്ടാളക്കാരൻ രവീന്ദ്രൻ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുവന്നു.
1: അയാളുടെ വാഹനത്തിന്റെ ബാറ്ററി അടിച്ചോണ്ട് പോയോ?
2: അമ്മാവൻ എന്താ, രവീന്ദ്രൻ ചേട്ടന്റെ തൊഴുത്തിനോട് ചേർന്നുള്ള മുറിയിലാ ചക്രവാണി മോഷ്ടിച്ച ബാറ്ററികളെല്ലാം കൊണ്ടുവച്ചിരുന്നത്.
0: എന്നിട്ടും റിട്ടയർഡ് പട്ടാളക്കാരൻ അറിഞ്ഞില്ലയോ? ദൈവമേ, അയാള് സർവീസിലിരുന്ന കാലത്ത് യുദ്ധം വരാഞ്ഞത് നമ്മുടെ ഭാഗ്യമായി പോയി.
2: അമ്മാവി, വർഷങ്ങളായിട്ട് രവീന്ദ്രൻ ചേട്ടന്റെ കുപ്പി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഈ ചക്രവാണിയാ.
1: അത് ശരി.
2: ആർക്കെപ്പോ സാധനം വേണമെന്ന് ചക്രവാണിയെ വിളിച്ച് പറഞ്ഞാ മതി, കൃത്യമായിട്ട് എത്തിക്കും. പക്ഷെ എവിടുന്നാ കൊണ്ടുവരുന്നെന്ന് മാത്രം അവൻ പറയത്തില്ല.
1: പറയത്തില്ല, മുട്ടിച്ചുകൊണ്ടുവരുന്ന ബാറ്ററികൾ വെക്കാൻ സ്ഥലം കൊടുക്കുന്നില്ലയോ?
0: രവീന്ദ്രന്റെ പോലീസുകാർ കൊണ്ടുപോയോ?
2: ദൂരെ മാറ്റി കീർത്തി ഏതാണ്ടൊക്കെ ചോദിച്ച്. രവീന്ദ്രൻ ചേട്ടൻ പറയുന്നത് റിപ്പയർ ചെയ്യാനാണെന്നാ ചക്രവാണി പറഞ്ഞതെന്ന്. അവന്റെ വീട്ടിൽ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാ ഇവിടെ കൊണ്ടുവച്ചതെന്ന്.
0: ചിലപ്പോ ശരിയായിരിക്കും.
1: എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
2: ആരും വിശ്വസിക്കുന്നില്ല അമ്മാവാ.
0: രവീന്ദ്രന്റെ ഭാര്യ ഇതേ പറ്റി അറിഞ്ഞോ?
2: ഫസ്റ്റ് ആ ചേച്ചിക്ക് അവിടെ ഒരു വോയിസും ഇല്ല. പോലീസ് ജീപ്പ് പണിയാൻ കൊണ്ടിട്ട വർക്ക്ഷോപ്പിൽ നിന്ന് ജീപ്പിന്റെ ബാറ്ററി ആരാണ്ട് അടിച്ചോണ്ട് പോയി. വർക്ക്ഷോപ്പുകാരൻ പോലീസിൽ അറിയിച്ച് ചക്രവാണിയെ കുറിച്ച് സംശയവും പറഞ്ഞു.
1: അങ്ങനെ വരട്ടെ, അതാ അന്വേഷണം ഇത്ര ശക്തമായത്.
0: ചക്രപാണിയുടെ സഹോദരന്മാരും ഈ കേസിൽ ഇടപെട്ടില്ലയോ?
2: ആരും ഇടപെട്ടില്ല. അവരൊക്കെ ഈ വാർത്ത കേട്ടാട്ട് പോലും ഭാവിച്ചില്ല.
0: അതാ നല്ലത്. നാറിയവനെ ചുമന്നാൽ ചുമന്നവൻ നാറും.

അവളും

0: പറഞ്ഞു എന്ത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽസില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്. ജോളി സിൽസ്.

0: ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

മനുഷ്യരെ വിധിക്കാൻ പുറപ്പെട്ടാൽ നിങ്ങൾക്കവരെ സ്നേഹിക്കാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞത് മദർ തെരേസയാണ്. മുൻവിധിയോടെ ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന പ്രകൃതം നമുക്കുണ്ടെങ്കിൽ മാറ്റണം. ഒരു കഥ പറയാം. സ്വാത്വികനായ ഒരു മനുഷ്യൻ ടൈഗ്രീസ് നദിക്കരയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ആ ഒരു കാഴ്ച കണ്ടത്. ഒരു യുവാവും സ്ത്രീയും ചേർന്നിരിക്കുന്നു. ആ യുവാവ് കുപ്പിയിൽ നിന്നെന്തോ കുടിക്കുന്നുണ്ട്, പിന്നെ ആ സ്ത്രീക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ആ കാഴ്ച തീരെ ദഹിച്ചില്ല. അദ്ദേഹം അവരുടെ സ്വകാര്യതയിൽ ഇടപെട്ടു. എന്താണിത്? പൊതുസ്ഥലത്ത് ഒരു അന്യ സ്ത്രീക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുകയോ? ആ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. ആ വ്യക്തിയെ കണ്ടപ്പോൾ സ്വാത്വികനാണെന്ന ഭാവം ഉൾക്കൊണ്ടാവണം അവർ മൗനം പാലിച്ചത്. അതേസമയം നദിയിലൂടെ വന്നുകൊണ്ടിരുന്ന ഒരു തോണി മറിഞ്ഞു പോകുന്നത് അവർ മൂന്നുപേരും കാണുകയാണ്. അതിൽ 6 യാത്രക്കാരുണ്ട്. അവരെല്ലാവരും പുഴയിൽ വീണു. ആ യുവാവ് പുഴയിലേക്ക് എടുത്തു ചാടി. മുങ്ങി മരിക്കുമായിരുന്ന 5 പേരെ അയാൾ രക്ഷപ്പെടുത്തി. 6-ാമത്തെ യാത്രക്കാരനു വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കരയിലേക്ക് നോക്കി അയാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ദോഷം കൊണ്ട വലിയ ആളല്ലേ നിങ്ങൾ? ഒരു മനുഷ്യനെ പോലും രക്ഷിക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിയുന്നില്ല? ആ കുപ്പിയിലുള്ളത് മദ്യമൊന്നുമല്ല സുഹൃത്തെ, വെറും വെള്ളമാണ്. ആ ഇരിക്കുന്ന സ്ത്രീ എന്റെ മാതാവുമാണ്. ആ സ്വാത്വികനായ മനുഷ്യൻ ഉരുകിപ്പോയി. അവരോട് മാപ്പ് ചോദിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന എന്റെ ശീലം ഞാൻ അതോടെ മാറ്റി. ആ യുവാവ് എനിക്ക് ഗുരുതുല്യനായി. മറ്റുള്ളവരെ വിധിച്ച് അഭിപ്രായം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പറയുന്ന നമ്മുടെ മനസ്സിന്റെ കേടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എപ്പോഴും നമുക്കുണ്ടാവണം. അവനവനെ വിധിക്കുന്നവർക്ക് മാത്രമേ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതയാത്ര സാധ്യമാകൂ. മറ്റാർക്കും മാർക്കിട്ടത് കൊണ്ട് നമുക്ക് വിശുദ്ധരാകാൻ പറ്റില്ലല്ലോ. ഗുരുവിന്റെ അടുത്ത് വന്ന് ശിഷ്യൻ ചോദിച്ചു, എന്റെ മനസ്സിന്റെ ന്യൂനതകൾ എത്രമാത്രം നന്നാക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും അത് കൂടിക്കൂടി വരികയാണല്ലോ, ഞാൻ എന്തു ചെയ്യും? അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട. ഒരാൾ മെച്ചപ്പെടുന്നതിന്റെ അടയാളമാണത്. സ്വന്തം കുറവുകളിലേക്കും ന്യൂനതകളിലേക്കും തന്നെയാണ് നാം പിന്നെയും പിന്നെയും നോക്കേണ്ടത്. പേടിക്കണ്ട, ഇതൊരു നല്ല ലക്ഷണമാണ്. ഗുരു ഇത് പറഞ്ഞ് ആ ശിഷ്യനെ സമാധാനിപ്പിച്ചു. ഈ കഥകളിലൊക്കെ നമുക്ക് എത്രയോ ഗുണപാഠങ്ങളുണ്ട്. മറ്റുള്ള മനുഷ്യരെ ഒറ്റക്കാഴ്ചയിൽ വിധിച്ച് വിലയിരുത്തുന്ന നമ്മുടെ ആ ശീലം ഇനിയും മാറ്റിയില്ല എങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരും.

0: 91.2 നിങ്ങളോടൊപ്പം ഉള്ളത് ആർജെ യാത്രയാണ്. ഇന്നത്തെ ദിവസം വളരെ വിലപ്പെട്ട ഒരു ദിവസമാണ്. അതായത് ഇന്ന് ഒക്ടോബർ 15. ഇന്നത്തെ ദിനം നമ്മുടെ ഗ്രാമീണ വനിതകളെ ആദരിക്കാനും അംഗീകരിക്കാനും കൂടിയുള്ള ഒരു ദിനം കൂടിയാണ്. ഗ്രാമീണ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതൃത്വത്തിൽ 1995 മുതൽ അനൌദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയെങ്കിലും 2007 ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് ഔദ്യോഗികമായി ഒക്ടോബർ 15 അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. 2008 മുതൽ ഇത് ലോകമെമ്പാടും ആചരിച്ചു തുടങ്ങി. ഗ്രാമീണ ദാരിദ്ര്യം നിർമാർജനം ചെയ്യുന്നതിലും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതിലും ഗ്രാമീണ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ ഭൂമിയുടെ അവകാശം, സാമ്പത്തിക സേവനങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സേവനങ്ങൾ എന്നിവ ലഭിക്കുന്നതിൽ ഇവർ നേരിടുന്ന അസമത്വങ്ങളും വെല്ലുവിളികളും ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ ദിനം സഹായിക്കുന്നു. കർഷക തൊഴിലാളി ശക്തിയുടെ വലിയൊരു ഭാഗം സ്ത്രീകളാണെങ്കിലും തുല്യ വേതനമോ ഭൂമിയുടെ ഉടമസ്ഥതയോ പലപ്പോഴും അവർക്ക് ലഭിക്കാറില്ല. ഈ സാഹചര്യത്തിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെയും സാമ്പത്തികമായി ശാക്തീകരണത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാൻ ഈ ദിനം ഉപകരിക്കുന്നു. ഇന്ന് എന്റെ റേഡിയോയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാമീണ മേഖലയിലെ വനിതകൾക്കൊപ്പം അവരുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പുലർച്ചെ മഞ്ഞു വീണ പാടവരമ്പുകളിലൂടെ കാറ്റും വെയിലും വകവയ്ക്കാതെ ആത്മവിശ്വാസത്തിന്റെ പച്ചപ്പുമായാണ് ഓരോ ദിവസവും അവർ വീടുവിട്ടിറങ്ങുന്നത്. മൺവിട്ടിയും തോളിലിറ്റി വിയർപ്പുകൊണ്ട് മണ്ണിനെ പൊന്നാക്കുന്ന നമ്മുടെ തൊഴിലുറപ്പമ്മമാർ സ്വന്തം കുടുംബത്തിന്റെ വിശപ്പകറ്റാൻ മാത്രമല്ല ഈ നാടിന്റെ ഗ്രാമീണ സൗന്ദര്യത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും സ്വന്തം വിയർപ്പുകൊണ്ട് കരുത്തുറ്റതാക്കുന്നത് അവരാണ്. ഒക്ടോബർ 15 അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനം. പുസ്തകത്താളുകളിൽ ഒതുങ്ങാത്ത, പണത്തിന്റെയും പദവികളുടെയും കണക്കുകൾ പെടാത്ത, എന്നാൽ ഈ രാജ്യത്തിന്റെ ജീവനാഡിയായ നമ്മുടെ ഗ്രാമീണ അമ്മമാർക്ക് മാറ്റിവെച്ച ഒരു സുദിനം. തൊഴിലുറപ്പ് സൈറ്റിലെ ആ ചൂടുള്ള വെയിലിലും അവരുടെ മുഖത്തെ പുഞ്ചിരിയിലും ആ കൈകളിലെ ഉറപ്പിലും എന്തൊരു ഊർജ്ജമാണ്. സ്വന്തം കാലിൽ നിൽക്കാനും കുടുംബത്തിന്റെ താങ്ങാകാനും അവർ കാണിക്കുന്ന ഈ കഠിനാധ്വാനത്തിന് മുന്നിൽ നമുക്ക് ആദരവോടെ തലകുനിക്കാം. കേൾക്കാം വിയർപ്പിന്റെ ഉപ്പുരസവും അതിജീവനത്തിന്റെ കഥകളുമായി നമ്മുടെ തൊഴിലുറപ്പമ്മമാരുടെ വിശേഷങ്ങൾ.
1: റേഡിയോ 91.2 ടീം എത്തിയിരിക്കുന്നത് ഇന്ന് ഒരു തൊഴിലുറപ്പ് കേന്ദ്രത്തിലാണ്. ഇവിടെ എത്താനുള്ള പ്രധാന കാരണം, ഇനി വരാൻ പോകുന്ന ദിവസം ഒക്ടോബർ 15 ദേശീയ ഗ്രാമീണ വനിതാ ദിനമാണ്. അപ്പോൾ എനിക്ക് ചുറ്റി കൂടിയിരിക്കുന്നതെല്ലാം ഈ ഗ്രാമത്തിലെ വനിതകളാണ്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ മീറ്റിനോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുമ്പ് ഇതേത് പഞ്ചായത്തിലെയാണ്, ആരാണ് ഇവിടുത്തെ മേറ്റ്, ഇവിടുത്തെ പ്രധാന സവിശേഷത എന്തൊക്കെയെന്ന് മാം പറയണം. അപ്പൊ പറയൂ, ഈ ഇത് ഏത് വാർഡിലെയാണ്?
2: ഇത് കുലശേരപുരം വാർഡ് 14-ാം വാർഡ്. പിന്നെ ഇവിടെ ഏകദേശം 50 പേരോളം ജോലിക്കുണ്ട്. അതിൽ പ്രായമായവരാണ് കൂടുതലും. മെയിനായിട്ട് അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതാണ്.
1: അപ്പം മെയിനായിട്ട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു മേറ്റ് എന്ന നിലയിൽ ഇത്രയും വനിതകളെ ഒരുമിച്ച് നേതൃത്വം നൽകി മുന്നോട്ട് നയിക്കുമ്പോൾ താങ്കൾക്കുണ്ടായ അനുഭവം എന്താണ്?
2: നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ചീത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലരും പല വീടുകളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് വരുന്നത് പ്രായമായവരുടെ ഫോട്ടോ എടുക്കുന്നതിൽ. അവർക്ക് ഫോട്ടോ എടുക്കാൻ രാവിലെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊരു മാറ്റം വന്ന് നന്നായിരിക്കും.
1: ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയും പിന്നെ ജോലി ചെയ്യാൻ അതി ദൂരം സഞ്ചരിച്ചിട്ട് വേണം പിന്നെ ജോലി ചെയ്യാൻ പോയി നിൽക്കണ്ട. അപ്പൊ അത്രയും രാവിലെ കഷ്ടപ്പെട്ടിട്ട് വേണം ഇവിടെ വരാൻ. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് ഒരു പ്രോസസ്സാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലുന്നതും, നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഈ വെയിലായാലും മഴ ആയാലും നമ്മൾ ആ കറക്റ്റ് ടൈമിൽ അവിടെ എത്തുക അല്ലേ? അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ വീട്ടിലെ ജോലിയും അതുപോലെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു സേവനം കൂടിയാണ് ഈ തൊഴിലുറപ്പെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം കാലിൽ നിൽക്കാനും വനിതകൾക്ക് സാധിക്കും, ഗ്രാമീണ വനിതകൾക്ക് സാധിക്കും എന്ന് തെളിയിക്കുന്നവരാണ് എനിക്ക് ചുറ്റുമെങ്കിലും. മാറ്റം കൊണ്ടുവരണം, നിങ്ങൾ ഇത്രയും നല്ല രീതിയിൽ തൊഴിലുറപ്പ് സൈറ്റുകളിലൊക്കെ പോയി ജോലി ചെയ്യാൻ, അപ്പൊ ഈ ജോലിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണമെന്ന് തോന്നി?
2: മാറ്റം കൊണ്ടുവരണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രായമായ അമ്മമാർക്ക് അച്ഛന്മാർക്കായാലും ഫോട്ടോ എടുക്കുന്നതിൽ കണ്ണിന്റെ ഫോട്ടോയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത് എടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഫോട്ടോ എടുത്ത സൈറ്റിൽ നിന്ന് വിട്ട് വേറെ സൈറ്റിൽ പോയാൽ ജോലി ചെയ്യുന്ന അത്രയും നടത്താൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്.
1: അതുപോലെ ഈ ജോലിയുടെ ശമ്പളം അല്ലെ ഈ ജോലിയുടെ കഷ്ടപ്പാട്, ഇപ്പൊ ശമ്പളവും ജോലിയുടെ കഷ്ടപ്പാടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നു?
2: കഷ്ടപ്പാട് തന്നെ ഉണ്ട്. എല്ലാരും പറയും തൊഴിലുറപ്പ് ഇരിപ്പാണെന്ന് പറഞ്ഞാലും നമ്മള് ജോലി ചെയ്തിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത്. അളവുണ്ട് അവർക്ക്, ആ അളവ് ചെയ്തിട്ടാണ് അവർ മാറിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഏഴ് ജന്തുക്കളുടെ ഭീതിയും അതും ഉണ്ട്.
1: അതുപോലെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഈ ഓടകളൊക്കെ നമ്മൾ വൃത്തിയാക്കാണ്. ഈ ഓട വൃത്തിയാക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം മാലിന്യമായ ഒരു സ്ഥലമാണ്. അവരവരുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്റെയും കാര്യങ്ങളും മാറ്റി നിർത്തിയിട്ടാണ് ഈ പടിക്കിടങ്ങുന്നത്. അപ്പൊ അത്രയും കഷ്ടപ്പാടുണ്ടെന്ന് സമൂഹം

0: കൂട്ടുള്ള ജോലി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഒരു സാമൂഹിക പ്രവർത്തനം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബൂട്ട് കാര്യങ്ങൾ, ഒരു വാർഡിൽ തന്നെ ഒരു ബൂട്ടേ ഉള്ളു നമുക്കുള്ളത്. അപ്പം അത് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ, അതുപോലെ കിറ്റ്, മെഡിക്കൽ കിറ്റ് നമുക്ക് കിട്ടുന്നില്ല. തൊഴിലാളികളിൽ നിന്ന് പിരിച്ചായിരിക്കും, അല്ലെങ്കിൽ മേറ്റിന്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടായിരിക്കും നമ്മൾ അത് കൊടുക്കുന്നത്. പിന്നെ ഈ ജോലി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് പൈസ കിട്ടുന്നില്ല. അത് താമസം ഉണ്ടാകുന്നുണ്ട്. അത് മേറ്റുമാർക്കായാലും തൊഴിലാളികൾക്കായാലും പൈസ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അത് നമുക്ക് ജോലി കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ കിട്ടുന്ന രീതിയിൽ നമുക്കൊരു സംവിധാനം വരുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും.
1: ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. 11 വർഷമായി ഏതാണ്ട് തൊഴിലുറപ്പ്. ഇവിടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. ഇപ്പോൾ അത് മാറി റാം എന്ന് ഉള്ള ഒരു പദ്ധതി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മാസം ആവുന്നുണ്ട്, അത്രയും ആവുന്നുണ്ട്. ഈ പേര് തന്നെ മാറ്റി.
2: അതിന് പേര് മാറ്റിയതിൽ എന്തെങ്കിലും
1: വിഷമമുണ്ട്?
2: പേര് മാറ്റിയതിൽ വിഷമമുണ്ട്?
1: വിഷമമുണ്ട് തീർച്ചയായിട്ടും.
2: പേര് മാറ്റിയാലും ജോലിയിൽ മാറ്റമില്ലല്ലോ.
1: ജോലിയിൽ മാറ്റമില്ല,
2: ജോലിയിൽ മാറ്റമുണ്ട്.
1: ജോലിയിൽ മാറ്റം എന്ന് പറയുന്നത് പഴയെന്ന് പറയുന്നത് ഒരു 22-24 മീറ്റർ ബണ്ട് അല്ലെങ്കിൽ വാരം ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ട് പോയിരുന്നത്. പക്ഷെ ഇപ്പോൾ അതല്ല, ഇപ്പോൾ 7 മീറ്റർ മതി. ഒരു അത് ട്രെഞ്ചസ് ആയിട്ട് വേണം ചെയ്യേണ്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ബണ്ട് വേണം. അങ്ങനൊരു രീതി വന്നതുകൊണ്ട് വലിയ ഹാർഡ് വർക്ക് എന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്നാ ജോലി ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. പൊക്കവും അതുപോലെ തന്നെ താഴ്ചയും ട്രെഞ്ചസ് ആണ് ഏറ്റവും കൂടുതൽ പ്രയാസമായിട്ട് പോയിരിക്കുന്നത്. എന്നാലും ജോലി എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ട്. കൂട്ടായിട്ട് ഒരു ഒത്തൊരുമയോട് കൂടിയാണ് പോകുന്നത്. മറ്റ് വിഷയങ്ങളൊന്നും തൊഴിലുറപ്പ് സൈറ്റിലില്ല. പിന്നെ എല്ലാവർക്കും ഒരു വരുമാന മാർഗം എന്നതിനുപരി വിദ്യാഭ്യാസമുള്ള ഒരിതിലേക്ക് കടന്നു വന്നാൽ ഒരുപാട് പ്രാവീണ്യം തെളിയിക്കാം എന്നുള്ളത് മാത്രവുമല്ല, ഒരുപാട് തസ്തികകളുമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ആ തസ്തികകളിലേക്ക് കയറി പറ്റാനൊരു മാർഗരേഖയാണ് തീർച്ചയായിട്ടും ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത്.
2: ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് മാനസികമായിട്ടുള്ള സന്തോഷവും സാമ്പത്തികപരമായിട്ട് ഒരു ഉന്നമനവും അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ? കുടുംബപരമായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ ഈ ജോലി അമ്മയെ സഹായിക്കുന്നുണ്ട്.
1: തീർച്ചയായിട്ടും
2: അത് സന്തോഷവതിയാണ്.
1: ഓക്കെ.
2: ഗ്രാമീണ വനിത എന്ന നിലയിൽ ഈ ജോലിയിൽ
1: സംതൃപ്തിയാണ്.
2: ഇനി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അതായത് നമ്മളൊരു സ്ത്രീയാണ് അല്ലേ, വീട്ടിലെ ജോലിക്ക് ശേഷം വന്നിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ജോലി ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിന്ന് നമുക്ക് നല്ലൊരു അംഗീകാരം കിട്ടുന്നുണ്ട്, ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നുണ്ടോ?
3: എന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ എന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ട് മാത്രമല്ല എല്ലാവരും അംഗീകരിക്കുന്നത്. എന്റെ വീട്ടിലെ സാഹചര്യം പ്രമാണിച്ച് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത് കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റി. എന്റെ കാര്യങ്ങളെല്ലാം ഓടിപ്പോകുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നത് ഈ തൊഴിലുറപ്പിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ്. എല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യവും കല്യാണവും പാലുകാച്ചും സകല കാര്യങ്ങളും ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷവതിയായിട്ടിരിക്കുവാണ്. എവിടെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാലും ഞാൻ ആര് വന്ന് വിളിച്ചാലും പോവുകയും ചെയ്യും. ജോലി ചെയ്യുന്ന ഒരാളാണ്.
2: ഇതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും അല്ലേ? ആദ്യ വരുമാനം നല്ല രീതിയിൽ വിനിയോഗിച്ചവർ കാണും, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി തന്നെ മാറ്റിവെച്ചവർ കാണും. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ പണം വെച്ചിട്ട് നിങ്ങൾക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചതായിട്ട് തോന്നിയിട്ടുണ്ടോ?
4: സാധിക്കുന്നുണ്ട്, നമ്മുടെ കാര്യവും നടക്കുന്നുണ്ട്, വീട്ടിലെ അത്യാവശ്യം

0: ആഴ്ച എന്ന് പറഞ്ഞാൽ രണ്ടുപേര് തമ്മിൽ ജോലി ചെയ്യുന്ന സമയത്ത് അടിപിടികളൊക്കെ നടക്കും. അത് കുറച്ച് കഴിയുമ്പം ഇവരൊന്നിച്ച് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രക്ക് ഇത്രക്കേ ഉള്ളൂ. അതാണ് ഇവിടെ കാണുന്ന ഒരു കൂട്ടായ്മ അല്ലേ. അടിയടി ഉണ്ടായാലും എവിടെ വെച്ച് കണ്ടാലും എന്തിനു പോകാനും ഒരു കൂട്ടായ്മ കാണുന്നുണ്ട്, ഒരു സ്നേഹം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് കലാപരിപാടികളൊക്കെ പണ്ടത്തെ കലാകാരികളൊക്കെ ഉള്ളൊരു ഗ്രൂപ്പാണ്. ഇതിനകത്ത് എത്ര ആണുങ്ങളാണ് ജോലി ചെയ്യുന്നത്?
1: 3 പേരുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരാളേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പ്രായമായി, ഓർമ്മക്കുറവ് ഒക്കെ കാരണത്താൽ അവര് വരുന്നില്ല.
0: അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ട്, ഇച്ചിരി ചെറുപ്പക്കാരായിട്ടുള്ളവരുണ്ട്. അതിൽ ഇനി കലാപരിപാടികളാണ് നമ്മളൊരു സായാഹ്ന അന്തരീക്ഷത്തില് നമ്മുടെ സന്തോഷം അല്ലേ നമുക്ക് വേണ്ടത്. നമ്മളൊരു ജോലിയുടെ ഇടവേളയെന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സന്തോഷമാണ്. അപ്പൊ നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പാട്ടുപാടാൻ അറിയാവുന്നവർ കാണും. അതുപോലെ എനിക്ക് പറയാനുള്ളത് ഈ ജോലിയല്ലാതെ പല ജോലികൾ ചെയ്ത ആളുകളൊക്കെ ഇതിനകത്ത് കാണില്ലേ, പണ്ട് പല പല ജോലികൾ ചെയ്തിട്ട് ഇപ്പൊ തൊഴിലുറപ്പിന് വന്നെ, അങ്ങനെ വ്യത്യസ്തമായ ജോലികൾ ചെയ്ത ആരെങ്കിലും ഉണ്ടോ?
2: എന്റെ പേര് ലളിത. തൊണ്ട് തല്ലി, ചീഞ്ഞ തൊണ്ട് തല്ലി, കയറ ചവരി പിച്ചി അത് താറ്റി എടുത്തിട്ട് അത് വടിഞ്ഞു വെച്ച ഒരു വട്ടി പോലത്തെ ഒരു സാധനമുണ്ട്, അതിന് വെച്ച് രണ്ട് വിഷയം കാണും, ഒന്ന് വണ്ടി കറക്കാനുള്ളതും ഒന്ന് നടവണ്ടി കറക്കാനുള്ളതും. അതിനകത്ത് ഇങ്ങനെ മാരി എടുത്തോണ്ട് പോയിട്ട് അച്ഛൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഇങ്ങനെ പിടിച്ചോണ്ട് പോകും, അത് കൂട്ടി കയറാക്കും. അങ്ങനെയൊക്കെയാ ഞാൻ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്.
0: എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് ആ കയർ പിരിക്ക് വലിയ പ്രാധാന്യം നമ്മൾ കാണുന്നില്ല.
2: എങ്ങുമില്ല, തൊണ്ട് പോലും ഇല്ല.
0: പണ്ട് എനിക്ക് എന്റെ അറിവില് തൊണ്ട് എന്താണ് കുളത്തിലിട്ട് അത് അഴുകി അതിനുശേഷം എടുത്ത് തല്ലി കീറി പിന്നെ ചെറിയ ഒരു എന്തോന്നാക്കി എടുത്തിട്ടല്ലേ. അതിനൊക്കെ ഓരോ പ്രോസസ് ഉണ്ട്, അതിന്റെ പേരും ഈഴയാക്കി എടുക്കുക, അങ്ങനെയൊക്കെ ഒരു പ്രോസസ്.
2: തേച്ചിട്ടുണ്ട്.
3: എന്റെ പേര് ഓമന. എന്റെ 13-ാമത്തെ വയസ്സിൽ തയ്യാ തുടങ്ങിയതാ. ഇപ്പോഴും ഞാൻ ആ ജോലി നിർത്താതെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് കൂടാണ് എന്റെ ആവേശങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ തൊഴിലുറപ്പ്
4: ഞാൻ ജാനീന്ന എൻ്റെ പേര്. ഞാനിപ്പം 7-8 കൊല്ലം കൊണ്ട് തൊഴിലുറപ്പിന് വരുന്നു. അതിന് മുമ്പ് ഞാൻ കൃഷിഭൂമിയിലെ ജോലിക്കാരിയായിരുന്നു. അത് കഴിഞ്ഞ് കേരവട്ടി കയറി അവിടെ 9 വർഷം ചെയ്ത് പിന്നെ വീട്ടിൽ ഒരു ഭർത്താവില്ല, 2 മക്കളുണ്ട്, അവർ വേറെയാ, പിന്നെ ഞാൻ മാത്രമായിട്ട് താമസിക്കുക.
0: ഒരു ഗ്രാമീണ വനിതയാണ്. എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്?
4: എനിക്ക് 70 കഴിഞ്ഞു.
0: 70 വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും ചെറു ചുറുപ്പോടെയാണ് ജോലി ചെയ്യുന്നത് അല്ലയോ? എല്ലാവർക്കും എല്ലാവരുടെ കൂടെ ജോലി ചെയ്യുമ്പോഴൊരു സന്തോഷം ലഭിക്കുന്നില്ലേ?
4: എല്ലാവർക്കും എന്നോട് സ്നേഹം.
0: എല്ലാവർക്കും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് അല്ലയോ?
5: 5-6 പെണ്ണിന്റെ ഇടയിൽ ഒരു പുസ്തകം വായിക്കും പെണ്ണെ, നിന്റെ മെത്ത തലങ്ങണി കീഴിൽ ഒരു വണ്ടീര് നാടുന്ന കണ്ടോ, ഇത്രയേ അറിവുള്ള പുരുഷ നിന്റെ അമ്മ പൊറുക്കും കിഴക്കതിൽ, ചെങ്കളി പാഴയുടെ മണ്ടി കിന്നാരം കുത്തി കണ്ടോ, 5-6 പെണ്ണിന്റെ ഇടയിൽ ഒരു പുസ്തകം വായിക്കും പെണ്ണേ, നിന്റെ മെത്ത തലങ്ങണി കീഴിൽ ഒരു വണ്ടി നാടുന്ന കണ്ടോ, ഇത്രയേ അറിവുള്ള പുരുഷ നിന്റെ അമ്മ പൊറുക്കും കഴക്ക് ചങ്കതടി വാഴയുടെ മണ്ടി കിന്നാരം കുത്തിയത് കണ്ടോ.
0: നല്ല പാട്ടാണ്, നമ്മളിതുവരെ കേൾക്കാത്ത ഒരു പാട്ടാണ് അല്ലയോ?
6: എന്റെ പേര് ശ്രീലത. മാലിനി നദിയിൽ കണ്ണാ

0: നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ.
1: പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രനു തലചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല.
2: എല്ലാരും ചൊല്ലണം, എല്ലാരും ചൊല്ലണം കല്ലാണു നെഞ്ചിലെന്ന്, വരും കല്ലാണു നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ട പോന്നില കാര്യം നിന്റെ തുമ്പാണ് കണ്ടതയ്യാ. ഇത്രയും പാടി
0: കൊണ്ടാടുത്തു വന്നൊരു കോരനം വരും പാമ്പ്. തുഞ്ചം പറമ്പിൽ നിന്നും ഒരു പഞ്ച വന്ന കിളി പറന്നേ.

0: അവർ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ.
1: അപ്പൊ ഇത്രയും നേരം നല്ല രീതിയിൽ നമ്മളോട് ചോദ്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ സഹായിച്ച ഇതിൻ്റെ മേറ്റായ രമ്യ ചേച്ചിക്കും എൻ്റെ റേഡിയോ 91.2 നല്ലൊരു ഗ്രാമീണ വനിതാ ദിനാശംസകൾ നേരുന്നു. ഞാനും ഒരു ഗ്രാമീണ വനിതയാണ്, എനിക്കൊപ്പം നിൽക്കുന്നത് ഇത്രയും ഗ്രാമീണ വനിതകൾ കൂടിയാണ്.
2: കൈകാലുകൾ അനക്കി അധ്വാനിക്കുന്ന ഓരോ മനുഷ്യനെയും നമുക്ക് ചേർത്ത് പിടിക്കാം. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഓരോരുത്തരെയും ആദരിക്കാം. കാരണം നിങ്ങളുടെ അധ്വാനത്തിന്റെ ആഴത്തിലാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. ഇന്ന് ഗ്രാമീണ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ച എല്ലാ ഗ്രാമീണ വനിതകൾക്കും എൻ റേഡിയോ ടീമിന്റെ വക ഹൃദയം നിറഞ്ഞ
3: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വീണ് പോകുന്നത് തെറ്റൊന്നുമില്ല, എന്നാലേ എഴുന്നേൽക്കാതെ ഇരിക്കുന്നതാണ് തെറ്റ്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. കാലം കടപുഴക്കുന്ന മനുഷ്യരെ കുറിച്ച് ഇന്ന് പറയണമെന്നാണ് ഓർത്തു വന്നത്. കാലം കടപുഴകിയ മനുഷ്യരെ കുറിച്ച് പറയുമ്പോഴേ ഇന്നത്തെ ദിവസം അതിന് വലിയ പ്രത്യേകതയുണ്ട്. രണ്ട് പ്രധാനപ്പെട്ടവർ കേരളത്തിൽ ജയിലിലാണ്. ഒന്നേ ഒരു മാധ്യമ ഉടമയാണ്, മറ്റൊന്ന് പോലീസിൽ ഉന്നത തസ്തിയിൽ വിരമിച്ച മറ്റൊരാൾ. ഇരുവർക്കും സമ്പത്ത് അവരുടെ പ്രായത്തിനും നിലനിൽപ്പിനു വേണ്ടിയും പട്ടിണി മാറ്റാൻ വേണ്ടിയും സ്വന്തമാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. സമ്പത്തും സ്ഥാനമാനങ്ങളും യഥേഷ്ടം അനുഭവിച്ചവരാണ് അവർ. പക്ഷേ അവരധികാര സ്ഥാനങ്ങളിൽ കത്തി ജ്വലിച്ച പ്രൊഫൈൽ ചൊരിഞ്ഞു നിന്നവർ ഇന്ന് കവിതയിൽ സൂചിപ്പിക്കുന്നത് പോലെ വീണ് പൊട്ടിത്തേർന്ന് ജയിലറയ്ക്കുള്ളിലാണ്. അതിന് മനോഹരമായ ഒരു ഗ്രീക്ക് തത്വ ചിന്തയുണ്ട്. ആ ഗ്രീക്ക് തത്വ ചിന്തയിൽ ഈ കത്തിപ്പടലിനെയും കത്തിത്തീരലിനെയും ഒടുവിൽ പൊലിഞ്ഞു പോകുന്നതിനെയും ഒക്കെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ഗ്രീക്ക് ചിന്തയിൽ മാത്രമല്ല, ഏത് മതങ്ങളുടെയും ആധികാരിക ഗ്രന്ഥങ്ങളിൽ ധർമ്മവും സത്യവും നീതിയും അതിൻ്റെ മൂല്യവും അധർമ്മത്തിൻ്റെയും അസത്യത്തിൻ്റെയും താൽക്കാലിക വിജയത്തിനപ്പുറമുള്ള നാശവും നഷ്ടവും അതെടുത്തു പറയാറുണ്ട്. കാലം അങ്ങനെ മനുഷ്യരെ ചില കാഴ്ചകൾ കാണിക്കുന്നുണ്ട്. കണ്ണ് തുറന്നിരുന്നിട്ട് കാര്യമില്ല, ഹൃദയം കൊണ്ട് കാണാനും ചിന്തകൾ കൊണ്ട് അടയാളപ്പെടുത്താനുമായാലേ ആ കാഴ്ച കൊണ്ട് ഒരു ഫലമുള്ളൂ. കാലത്തിൻ്റെ കടപുഴുക്കിയ കാഴ്ചപ്പാടുകൾ, അതിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.
1: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: Stay tuned, stay happy with the Radio 91.2.

0: ഇന്ത്യൻ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: அனுப்ப மாட்டேன்.
2: சரி, அட்லீஸ்ட் லவ்.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
4: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
5: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളുടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ, കോൺടാക്ട് 8547025367.
6: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ചിലപ്പോഴൊക്കെ നമ്മുടെ ലോകം വളരെ വളരെ ചെറുതായി പോകുമ്പോഴാണ് ചെറിയ പരാജയങ്ങളിൽ പോലും നമ്മളെ വല്ലാതെ തളർത്തുന്നത്. ഒരു ചെറിയ അക്വേറിയത്തിൽ വളർത്തുന്ന ഒരേ ഒരു മീൻ ചത്തുപോയാൽ നമുക്ക് വലിയ വിഷമമായിരിക്കും. എന്നാൽ നിറയെ മീനുകളുള്ള ഒരു ടാങ്കിൽ ഒരു മീൻ നഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ നമ്മളത് തിരിച്ചറിയുക പോലുമില്ല. ജീവിതവും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ, ഒരവസരം നഷ്ടപ്പെട്ടു പോയാൽ അതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത്. കാരണം നമ്മുടെ മുന്നിലുള്ളത് ആ ഒരേ ഒരു അവസരം മാത്രമല്ല, നമ്മൾ കാണാത്ത, നമുക്കായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് അവസരങ്ങൾ ഇനിയും ഈ ലോകത്തുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് പരാജയങ്ങളെ ഓർത്ത് തളർന്നിരിക്കുകയല്ല, നമ്മുടെ ലോകം കുറച്ചുകൂടി വലുതാക്കുകയാണ് വേണ്ടത്. നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതാകുമ്പോൾ വഴിയിലെ ചെറിയ തടസ്സങ്ങൾ നമ്മളെ അത്ര പെട്ടെന്ന് തളർത്തില്ല. അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന് സ്വയം ചോദിക്കുന്നതിന് പകരം എനിക്കിത് എങ്ങനെ കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ചു തുടങ്ങുക. ഓർക്കുക, ഒരു വാതിലടഞ്ഞതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ വാതിലുകളും അടയുന്നില്ല. ചിലപ്പോൾ നമ്മൾ നഷ്ടമെന്ന് കരുതുന്ന ഒരവസരമായിരിക്കും അതിനേക്കാൾ നല്ലൊരവസരത്തിലേക്കുള്ള വഴികാട്ടി. അതിനാൽ തോൽവികളെ ഭയക്കേണ്ട, നിരസിക്കപ്പെടലുകളിൽ തളരേണ്ട. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാക്കും, പരിശ്രമം തുടരും. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ജരി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ആർജെ നിധിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9544 7002. വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ നമുക്ക് രണ്ട് പാട്ട് കേട്ട് തിരികെ വരാം.

0: നമ്മളിപ്പോൾ കേട്ടിട്ട് വന്ന പാട്ടുകളൊക്കെ മനോഹരമായിരുന്നില്ലേ? ഇതേപോലെ നിങ്ങൾക്കും കാണത്തില്ലേ ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകൾ? അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ നമുക്ക് ഗാനമഞ്ചരിയിലൂടെ കേൾക്കാം. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. അതിനായിട്ടുള്ള നമ്പർ 9544-7001-2. നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നത് പോലെ സുഖമുള്ള കാര്യം വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം, അതിനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോൾ കണക്ട് ചെയ്യാം. ഹലോ
1: ഹലോ, ഞാൻ വിജയൻ വെച്ചമുക്കട.
0: ആ മനസ്സിലായി വിജയൻ ചേട്ടാ,
1: ഞാൻ കുറച്ച് ദിവസമായി വിളിച്ചിട്ട്.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
1: എനിക്ക് ശങ്കരവർണ്ണത്തിന്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ.
0: ശങ്കര, ഓക്കെ. ഇന്ന് ആർക്കു വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്?
1: ഇപ്പൊ ഡെഡിക്കേഷൻ നമ്മുടെ കടയിൽ ഇപ്പൊ രണ്ടുപേരിപ്പുണ്ട്, ഒന്ന് രഞ്ജിത് കുമാർ, ഒന്ന് സനൽ.
0: ഓക്കെ, രഞ്ജിത് ചേട്ടനും സനൽ ചേട്ടനും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, ഇത് നമുക്ക് അതിനോടൊപ്പം തന്നെ മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന സൈനു ആണ്. ഹലോ, എന്റെ പേര് സൈനു, എനിക്ക് അഖില എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരണേ. സൈനു എന്താണ് സിനിമയുടെ പേര്? ഒന്നും അയച്ചു തന്നിട്ടില്ല. ഞങ്ങൾ ഇത് എവിടുന്ന് കണ്ടുപിടിച്ചെടുക്കും? എന്തായാലും സൈനുവിന് വേണ്ടി എന്തായാലും ഈ പാട്ട് വെച്ചുതരാം, എങ്ങനെയെങ്കിലൊക്കെ എടുത്തു തരാം കേട്ടോ. അപ്പോൾ സൈനു കേട്ടോണ്ടേ ഇരിക്കും, സൈനുവിന്റെ പാട്ട് ഇപ്പൊ വരുന്നതായിരിക്കും.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
1: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: നമ്മളിപ്പോൾ കേട്ടിട്ട് വന്ന പാട്ടുകളൊക്കെ മനോഹരമായിരുന്നില്ലേ? ഇതേപോലെ നിങ്ങൾക്കും കാണത്തില്ല ഇഷ്ടപ്പെട്ട കുറേ കുറേ പാട്ടുകൾ. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ നമുക്ക് ഗാനമഞ്ജരിയിലൂടെ കേൾക്കാം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. അതിനായിട്ടുള്ള നമ്പര് 9544-7009-2. നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നത് പോലെ സുഖമുള്ള കാര്യം വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം, അതിനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോൾ കണക്ട് ചെയ്യാം. ഹലോ
1: ഹലോ, ഞാൻ വിജയൻ വെച്ചട.
0: ആ മനസ്സിലായി വിജയൻ ചേട്ടാ,
1: ഞാൻ കുറച്ച് ദിവസമായി വിളിച്ചിട്ട്.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
1: എനിക്ക് ശങ്കരവർണ്ണത്തിന്റെ പാട്ട് തന്നെ ആയിക്കോട്ടെ.
0: ശങ്കര. ഓക്കെ, ഇന്ന് ആർക്കു വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്?

0: ഇപ്പോൾ ഡെഡിക്കേഷൻ നമ്മുടെ കടയിൽ ഇപ്പൊ രണ്ടുപേര് ഇരിപ്പുണ്ട്, ഒന്ന് രഞ്ജിത് കുമാർ, ഒന്ന് സനൽ.
1: ഓക്കെ, രഞ്ജിത്ത് ഏട്ടനും സനലേട്ടനും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ.
0: ഓക്കെ,
1: ഇത് നമുക്ക് അതിനോടൊപ്പം തന്നെ മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്ന സൈനു ആണ്. ഹലോ, എന്റെ പേര് സൈനു, എനിക്ക് അഖില എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരണേ. സൈനു എന്താണ് സിനിമയുടെ പേര്? ഒന്നും അയച്ചു തന്നിട്ടില്ല. ഞങ്ങൾ ഇത് എവിടുന്ന് കണ്ടുപിടിച്ചെടുക്കും? എന്തായാലും സൈനുവിന് വേണ്ടി എന്തായാലും ഈ പാട്ട് വെച്ചുതരാം, എങ്ങനെയെങ്കിലും ഒക്കെ എടുത്തു തരാം കേട്ടോ. അപ്പോൾ സൈനു കേട്ടോണ്ടേ ഇരിക്കും, സൈനുവിന്റെ പാട്ട് ഇപ്പൊ വരുന്നതായിരിക്കും.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: അങ്ങനെ പാട്ടുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഒക്ടോബർ 15 അന്താരാഷ്ട്ര ഗ്രാമീണ വനിതാ ദിനമാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ അധ്വാനത്തെയും സംഭാവനകളെയും ഓർക്കുന്ന ഈ ദിനത്തിൽ എല്ലാവർക്കും സന്തോഷം പകരുന്ന ഗാനങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾ കേൾക്കാനായിട്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വിളിക്കാം. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്: 9544700912. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ, നമുക്ക് കോൾ ഇങ്ങനെ കണക്ട് ആവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കോൾ കണക്ട് ചെയ്യാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? സുല്ലേട്ടൻ. എന്തൊക്കെയുണ്ട് വിശേഷം? ചായ കുടിച്ചിട്ട് ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടത്? സ്വാമിനാഥ പരിപാല. ഓക്കെ, ഇത് ഈ പാട്ടിന് ആർക്ക് വേണ്ടിയാ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി ആ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ.
0: വെരി വെരി ഗുഡ് ഈവനിങ് നിതിൻ. ഇന്ന് ഗുലാം എന്ന ചിത്രത്തിലെ ഏ ക്യാ ബോൽത്തി തും എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമല്ലോ. ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സ്നേഹത്തോടെ ചേരാവളി ശിവൻ ചേട്ടൻ കായംകുളത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് വേണ്ടി എന്തായാലും നമുക്ക് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ചേട്ടൻ. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കുന്നതിനോടൊപ്പം കേട്ടോ.

0: തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ ഷോറൂമായ രശ്മി ഹാപ്പി ഹോമിൽ ഇതാ EMI ഫെസ്റ്റ്. വീട്ടിലേക്ക് വേണ്ട ഏതൊരു ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാം. അതും 0 ഡൌൺ പേയ്മെന്റിലും ഏറ്റവും കുറഞ്ഞ EMIയിലും. കൂടുതൽ വിവരങ്ങൾ അറിയുവാനും കളക്ഷനുകൾ നേരിൽ കാണുവാനും അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം ബ്രാഞ്ച് സന്ദർശിക്കൂ. ബ്രാഞ്ചസ് കരുനാഗപ്പള്ളി, ക്ലാപ്പന, കറ്റാനം, ഹരിപ്പാട്, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഒരു നാടിന്റെ പാട്ടുപെട്ടി ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് സ്നേഹം നിറഞ്ഞ ഈ സായനത്തിലേക്ക്, സംഗീതത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങളുമായിട്ട് നമുക്ക് കടക്കാം. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളെ മുന്നോട്ട് നയിക്കാൻ വലിയ വാക്കുകളൊന്നും വേണ്ട, മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ചെറിയ ചിന്ത മതി. ഇന്നലെകളിലെ വിഷമങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളുടെ ഇന്നത്തെ നിമിഷങ്ങളെ നമുക്ക് മനോഹരമാക്കാം. ആ സന്തോഷത്തിന് സംഗീതവും കൂടെ ഉണ്ടാകട്ടെ. അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ച് പറഞ്ഞോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ് ഗാനമഞ്ജരിയിലേക്ക്, 9544-7000-912. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് കൂടെ ഉള്ളത് അർജുൻ എതിരാണ്. അപ്പോൾ നമുക്കൊരു കോളിലേക്ക് കടക്കാം. ഹലോ.
1: ഹലോ മോനെ, നമസ്കാരം.
0: നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം സിന്ധുമ്മ?
1: നല്ല വിശേഷം. മഴയൊക്കെ വരുന്നു മോനെ.
0: ഓ, മഴ വീണ്ടും.
1: നല്ല കോളൊക്കെയാണ്, നല്ല മൂടി പുറച്ച് ഇങ്ങനെ കിടക്കുക.
0: ഈ മൂടി പുറച്ച അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ ഈ മഴ പെയ്യാൻ പോകുന്ന ഈ അന്തരീക്ഷത്തിൽ അമ്മക്ക് ഏത് പാട്ടാ വേണ്ടത്?
1: വൈകിട്ട്
0: നല്ല പാട്ട് പറയും. ഇതേ സിനിമയിലെ പാട്ടാന്ന് പറയാം.
1: വന്ദനം.
0: ഓ, മിടുക്കി. എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഇത് ആർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്?
1: എന്റെ കൂട്ടുകാരി അനിതയ്ക്ക് വേണ്ടി.
0: അനിതയ്ക്ക്,
1: പിന്നെ മോനും എനിക്കും.
0: ഓ, നമുക്ക് മൂന്ന് പേർ കൂടി അന്നേരം ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ. ഇത് നമുക്ക് അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, എനിക്ക് വർണ്ണക്കാഴ്ചകൾ എന്ന ഫിലിമിലെ ഇന്ദ്രനീലം ചൂടി എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അനന്ത ഇടക്കാട്. എന്തായാലും നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കേട്ട് തിരിച്ചു വരാം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരി ശരിക്കും നിങ്ങൾ എന്തിനാണ് പാട്ടുകൾ ചോദിക്കുന്നത്? നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി അല്ലേ? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു യാത്രയേ അല്ല. ചില വഴികൾ നമ്മളെ അത്ഭുതപ്പെടുത്തും, ചില അനുഭവങ്ങൾ നമ്മളെ ശക്തരാക്കും, ചില മനുഷ്യർ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. പക്ഷേ ഇതിനെല്ലാം ഇടയിൽ നമ്മൾ മറന്നു പോകാത്ത ഒരു കാര്യമുണ്ട്, നമ്മുടെ സന്തോഷം. മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുന്നത്, ഇന്നലെ നമ്മളായിരുന്നതിനേക്കാൾ ഇന്ന് കുറച്ചുകൂടി നന്നാവാൻ ശ്രമിക്കാം. ആ യാത്രയിൽ മനസ്സിന് കുളിർമയേകാൻ കുറച്ച് നല്ല പാട്ടുകൾ കൂടി കേൾക്കാം. അതിനായിട്ട് വിളിക്കൂ, ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. കൂടെയുള്ളത് ആർജ നിതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 9544700912. വേഗം തന്നെ വിളിച്ചോളൂ, കോളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കോൾ കണക്ട് ചെയ്യാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? മറന്നല്ല നമ്മൾ, ഞാൻ എപ്പോഴും പറയാറില്ല, എനിക്കറിയാം എപ്പോഴും ഈ വിളിക്കുന്നവരൊക്കെ. പക്ഷെ ഈ വിളിക്കുന്നവർക്ക്, അതായത് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയണ്ടേ ഇത് ആരാ വിളിക്കുന്നത്?
1: എവിടുന്നാ വിളിക്കുന്നത്? എല്ലാവർക്കും അറിയാം
0: ആണല്ലേ.
1: പത്ത് വർഷത്തെ സർവീസ്.
0: വിജയമേ ആ റേഡിയോ എടുത്തു ഒന്ന് മാറിയിക്കുവോ. മഴ ഇന്ന് രാവിലെ തകർത്തൊരു മഴ പെയ്തു, ഇപ്പൊ ശാന്തമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്.
1: എന്നാ പിന്നെ ഇനി മൈക്കി കൊടുത്തോ, ഇത് മാത്രം ഇത്രയും വരെ പറയണ്ട.
0: ഓക്കെ, ഏത് പാട്ടാ അമ്മയ്ക്ക് വേണ്ടേ?
1: എനിക്ക് എന്നാ കലാഭാമനയുടെ ഒരു അടിപൊളി പാട്ടങ്ങ്.
0: ഓക്കെ ഓക്കെ, നല്ല അടിപൊളി, നല്ല ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു പാട്ട് നമുക്ക് സെറ്റ് ചെയ്തരാം. ഓക്കെ, അത് പറയാം.
1: എന്തോണ്ട്
0: സുഖമായിട്ട് പോകുന്നു. ഞാൻ
1: ഒരു കാര്യം, ഒരു കടങ്കഥ ചോദിക്കട്ടെ?
0: ചോദിച്ചു.
1: നമ്മുടെ പൂജയപ്പ എന്നാ ഞായറാഴ്ചയ്ക്ക്? നമ്മുടെ ആദ്യ അക്ഷരമായതാണ്
0: ഹരി. ഓം ഓം.
1: അല്ല,
0: അന്നാ
1: പിന്നെ മോഹം വെച്ചോ. ഞാൻ റേഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതെങ്ങാനും വലിയൊരു അശ്രദ്ധങ്ങളും പറഞ്ഞു തന്നോ.
0: അല്ലല്ല,
1: അല്ല മോനെ, റാ വരയ്ക്കാതെ ഏതെങ്കിലും ഒരു അക്ഷരം പോകുമോ?
0: ഇല്ല ഇല്ല ഇല്ല ഇല്ല. മിടുക്കി മിടുക്കി.
1: ഞാനിത് റേഡിയോയിൽ നേരത്തെ കൊടുത്തതാ
0: പറ്റുന്നത്.
1: മോനെ എന്തോ സഹായിക്കുന്നു, മോനങ്ങ് തെളിഞ്ഞല്ല, കൂവി തെളിഞ്ഞല്ല, ഞങ്ങളൊക്കെ തെളിച്ചല്ല, അടിപൊളിയാക്കിയ നല്ല സ്വരം, നല്ല ചിരി, സന്തോഷം എല്ലാം ഉണ്ട്. അടിപൊളിയാ, ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ മോനെ, ഉയരത്തിലേക്ക്
0: ഉയരത്തിലേക്ക്. അതെ
1: അതെ അതെ, അങ്ങനെ പോണമല്ലോ.
0: ശരി ശരി, ഇത് നമുക്ക് അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ഹായ് സുന്ദരി എന്ന സിനിമയിലെ എൻ ജി ശ്രീകുമാറും മിൻമിനി എന്നിവർ പാടിയ അമ്പലപ്രാവ് എന്ന പാട്ടൊന്ന് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ്. എന്തായാലും രാജീവിന് വേണ്ടി നമുക്ക് എന്തായാലും ഇതിനോടൊപ്പം തന്നെ

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: അങ്ങനെ നമ്മൾ മനോഹരമായിട്ടുള്ള രണ്ട് പാട്ടുകളെയൊക്കെ ആസ്വദിച്ച് തിരികെ വന്നിരിക്കുകയാണ്. ഇതൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇതേപോലെ ഇപ്പോൾ കേട്ടതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 9544709912. വേഗം തന്നെ വിളിച്ചോളൂ. കോളുകൾ ഇങ്ങനെ കാത്ത് കാത്തിരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കണക്ട് ചെയ്യാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഇത് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തി സനിൽ.
0: ത്രിമൂർത്തി സനിൽ,
1: അതെ.
0: ഓക്കെ ചേട്ടാ,

0: പറയുന്ന ഒരു സിനിമയിലെ അക്കാട് ബക്കാട് ബോംബെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്.
1: ഓക്കെ, ഇന്ന് ഈ പാട്ട് ചോദിക്കാനുള്ള കാരണം?
0: ഇന്ന് ഈ പാട്ട് ചോദിക്കാൻ കാരണം ഞങ്ങളുടെ റേഡിയോ കൂട്ടായ്മയായ സൗഹൃദവാണി എന്നൊരു ഗ്രൂപ്പുണ്ട്.
1: അറിയാം.
0: ആ അപ്പൊ ആ ഗ്രൂപ്പിലെ രണ്ട് അംഗങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ രണ്ടുപേർക്കും ബിലേറ്റഡ് ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ പാട്ട് ചോദിക്കുന്നത്. ഒന്ന് നമ്മുടെ ജലറാണി ഷീബ ചേച്ചിയുടെ കൊച്ചുമകന് ഡിയോൺ മോനും, പിന്നെ സിന്ധു എന്ന് പറയുന്ന ഞങ്ങളുടെ അംഗത്തിന്റെ മോള് കൊച്ചിന്റെ പേര് വിട്ടുപോയി, ആരാധ്യ മോൾക്കും വേണ്ടിയിട്ടാണ്.
1: അപ്പോൾ ആരാധ്യയ്ക്കും ഡിയോൺ മോനും വേണ്ടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണെന്നല്ലേ?
0: ഓക്കെ, അതെ അതെ. നമ്മുടെ റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും കൂടി
1: അവർക്കൂടെ ഒരു ഡെഡിക്കേഷൻ അല്ലേ,
0: പിന്നെ അവരെ ഒഴിവാക്കാൻ പറ്റില്ല.
1: ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ആ പാട്ട് കേൾക്കാം കേട്ടോ.
0: തീർച്ചയായിട്ടും.
1: നമുക്കൊരു മെസ്സേജ് വീണ്ടും വന്നിരിക്കുകയാണ്. ഹായ് ഗാനമഞ്ജരി, ഗുഡ് ഈവനിങ്, ഐ ആം സ്മിത സന്തോഷ് ഫ്രം വവ്വാക്കാവു. പ്ലീസ് പ്ലേ ദി സോങ് സ്വാമി സ്വാമി, പുഷ്പ 2 എന്ന സിനിമയിലെ ഒരു നല്ല അടിപൊളി ഒരു പാട്ടാണ്. എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം.

0: എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും സമയം മാറ്റിവെക്കാറുണ്ട്. നമ്മുടെ ജോലി, നമ്മുടെ കുടുംബം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കാറുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ കുറച്ച് സമയം ഗാനമഞ്ജരിക്ക് വേണ്ടി മാറ്റിവെക്കൂ, നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടിന് വേണ്ടി മാറ്റിവെക്കൂ. വേഗം തന്നെ വിളിച്ചുള്ള ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് അതിനായിട്ട് ഗാനമഞ്ജരിയിൽ വിളിക്കുന്ന നമ്പർ ഇതാണ്: 9544700902. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ വേഗമായിക്കോട്ടെ, ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, കോൾ കണക്ട് ചെയ്യാം. ഹലോ,
1: ഇത് പുതിയാവിന്ന് കലയാണേ.
0: കല ചേച്ചി,
1: പറഞ്ഞോ മോനെ.
0: കുറെ നേരമായിട്ട് വിളിക്കാന്നല്ലോ.
1: അത്യാവശ്യമായിട്ട് ഒരു പാട്ട് വേണം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: എന്റെ ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ
0: ആണോളൂ. സുഹൃത്തിന്റെ സ്ഥലം വേണേ പറഞ്ഞോളൂ.
1: സുഹൃത്തിന്റെ പേര് മിനി.
0: മിനി
1: സ്ഥലം പുതിയാവ് തന്നെ.
0: പുതിയാവ് തന്നെ.
1: അതിന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് ഒരു പാട്ട് വേണം.
0: ഓക്കെ, മിനി ചേച്ചിക്ക് വേണ്ടി നമുക്ക് ഏത് പാട്ടാണ് വെച്ചു കൊടുക്കേണ്ടത്?
1: ഇല്ല, മലക്കിളി നിരയുടെ തളിരണി കൂട്ടിൽ നിന്ന് ഒരിക്കലും പിരിയില്ല ഞങ്ങൾ.
0: സ്വപ്ന കൂടുന്ന സിനിമയിലെ മലർക്കിളി ആ
1: പാട്ടിലൂടെ.
0: ആ പാട്ട് പാടുവോ? ഇപ്പോൾ നമ്മൾ വിളിച്ച കുറെ കോൾസ് പറഞ്ഞിട്ട് മഴ ശക്തിയായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മഴക്കോളൊക്കെ ഉണ്ട് എന്ന്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. 4 ഇടത്ത് ഓറഞ്ച് അലർട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. മഴയുണ്ടെന്ന് കരുതി ആരും പുറത്തേക്കൊന്നും ഇറങ്ങാൻ നിൽക്കരുത്. മഴയുടെ കൂടെ ഇടിയും മിന്നലൊക്കെ കാണും. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കുക. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോവാം. ഹായ്, ഞാൻ അനിത. ചവറ തെക്കും ഭാഗം നരേന്ദ്ര മകൻ ജയകാന്തൻ എന്ന മൂവിയിൽ കാർത്തരാവിന്റെ എന്ന ഗാനം ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അതെന്താണ് ചേച്ചി വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്? വെച്ച് തന്നിരിക്കും. അപ്പോൾ അനിത ചേച്ചി കേട്ടിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും RCPM ഹോസ്പിറ്റൽ ഓച്ചിറ കോൺടാക്ട് 6238074391
1: തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ ഷോറൂമായ രശ്മി ഹാപ്പി ഹോമിൽ ഇതാ EMI ഫെസ്റ്റ്. വീട്ടിലേക്ക് വേണ്ട ഏതൊരു ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാം. അതും 0% down payment ഏറ്റവും കുറഞ്ഞ EMI. കൂടുതൽ വിവരങ്ങൾ അറിയുവാനും കളക്ഷനുകൾ നേരിൽ കാണുവാനും അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം ബ്രാഞ്ച് സന്ദർശിക്കൂ. ബ്രാഞ്ചസ് കരുനാഗപ്പള്ളി, ക്ലാപ്പന, കറ്റാനം, ഹരിപ്പാട്, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: പുറത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ മഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല പാട്ടുകളൊക്കെ കേൾക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മഴ കാണാൻ വേണ്ടി ആരും അപകടം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിപ്പോകരുത്. വെള്ളക്കെട്ടുകൾ നിറഞ്ഞൊഴുകുന്ന തോടുകൾ, പുഴകൾ, വെള്ളം കയറാൻ സാധ്യതയുള്ള റോഡുകൾ എന്നിവിടങ്ങളിൽ നിന്ന് നിങ്ങൾ പരമാവധി അകന്നു തന്നെ നിൽക്കുക. ഇടിമിന്നലുള്ളപ്പോൾ മരങ്ങൾക്കിടയിലും തുറസായ സ്ഥലങ്ങളിലും നിൽക്കരുത്. സുരക്ഷിതമായി വീടിനുള്ളിൽ ഇരുന്ന് മഴ ആസ്വദിക്കാം. കാരണം മഴയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം നമ്മുടെ സുരക്ഷയും ഒരുപോലെ പ്രധാനമാണ്. ജാഗ്രത പാലിക്കണം, സുരക്ഷിതരായിട്ടിരിക്കണം. ഇപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം, നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ കേൾക്കാം. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. വിളിക്കുന്ന നമ്പർ 9544700912. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിങ് നിതിൻ, എനിക്ക് മധുബാലകൃഷ്ണൻ പാടിയ മക്ക മണൽത്തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും എന്ന് തുടങ്ങുന്ന ഈ പാട്ടൊന്ന് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ശൈലജ ചേച്ചി. അപ്പോൾ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജും വന്നിട്ടുണ്ട്. ഹായ് ഗാനമഞ്ചരി, പൂവിന് പൂക്കുറിഞ്ഞിയായി എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് ജയലക്ഷ്മി ചേച്ചി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ടിട്ട് തിരികെ വരാം.

അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്നത്തെ ഗാനമഞ്ജരിയിൽ നമ്മൾ പങ്കിട്ട ഈ സംഗീത നിമിഷങ്ങൾക്ക് ഇവിടെ വിരാമം ഇടുകയാണ്. ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങളും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളും സമ്മാനിക്കട്ടെ. ഇന്നത്തെ തിരക്കുകളും ക്ഷീണവും എല്ലാം മാറ്റിവെച്ച് മനസ്സിന് സമാധാനം നൽകി നല്ലൊരു രാത്രി ഉറങ്ങാൻ കഴിയട്ടെ. നാളത്തെ പുലരിയിൽ പുതിയ പ്രതീക്ഷകളുമായിട്ട് നിങ്ങളെ തേടിയെത്തട്ടെ. വീണ്ടും മറ്റൊരു സംഗീത സായനത്തിൽ കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ഗാനമഞ്ജരിയിൽ നിന്ന് വിട പറയുന്നു. ഇത് നിധിനാണ്. ഇതേപോലെ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: എത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമായതിനാൽ സാമ്പത്തികമായി അവരെ കൂടുതൽ ശാക്തീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ദേശീയ സരസ്മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വയം സഹായ സംഘങ്ങൾ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്നതിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായക സംഭാവനകളാണ് നൽകുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോഴിക്കോട് സന്ദർശിക്കും. കേസരി ഭവനിൽ നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷത്തിൽ നിന്നും 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. ധനസഹായം അനുവദിക്കുന്നതിലെ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഉൾപ്പെടെയുള്ള അധികാര പരിധിയും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ കളക്ടർമാർക്ക് 1 കോടി രൂപ വീതം അൺടൈഡ് ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി. ഡേറ്റാ പങ്കിടൽ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് കേരള ഡേറ്റാ പോളിസി 2026 കരടിനും മന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ 56 അതിവേഗ പ്രത്യേക കോടതികളുടെ കാലാവധി ദീർഘിപ്പിക്കാനും തീരുമാനമായി. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. കിഫ്ബി ഈ രീതിയിൽ തുടരേണ്ടതില്ലെന്നാണ് സമിതിയുടെ ശുപാർശ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ 10 വർഷത്തെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സി എ ജി പെർഫോമൻസ് ഓഡിറ്റിന് വിധേയമാക്കാനാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. ഇനി മുതൽ വിപണിയിൽ നിന്ന് നേരിട്ട് വായ്പയോ ഫണ്ടോ സമാഹരിക്കാൻ കിഫ്ബിയെ അനുവദിക്കില്ല. വായ്പ എടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കിഫ്ബി നിയമത്തിൽ നിന്ന് ഒഴിവാക്കണം. കിഫ്ബിയുടെ നിലവിലെ സാമ്പത്തിക ബാധ്യതകളും തിരിച്ചടവുകളും സംസ്ഥാന സർക്കാർ വാർഷിക ബജറ്റിലൂടെ ഏറ്റെടുക്കും. കിഫ്ബിയിലെ ജീവനക്കാരെയും പദ്ധതി നിരീക്ഷണ വിഭാഗങ്ങളെയും സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്കും ധനകാര്യ വകുപ്പിലേക്കും പുനർവിന്യസിക്കും. കിഫ്ബിയുടെ ഉയർന്ന പലിശയുള്ള കടങ്ങൾ പുനഃക്രമീകരിക്കണം. കുറഞ്ഞ പലിശയുള്ള ബാധ്യതകളിലേക്ക് കടം മാറ്റി പലിശഭാരം കുറയ്ക്കണമെന്നും വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു.
0: സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: കിഫ്ബിയുടെ മുൻ സിഇഒ സർക്കാരിൽ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ചരിത്ര പദവിയാണ്. കൺസൾട്ടൻസികൾക്ക് പണം നൽകിയതിലും ഭൂമി ഏറ്റെടുക്കലിലും വ്യക്തമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. സർക്കാരിന്റെയും ധനവകുപ്പിന്റെയും നിയന്ത്രണം മറികടന്ന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച ഒരു സ്വതന്ത്ര സാമ്രാജ്യമായിട്ടാണ് കിഫ്ബി പ്രവർത്തിച്ചത്.
0: ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തടയാൻ ജനങ്ങൾ കെട്ടിയ സംരക്ഷണവേലി വനംവകുപ്പ് പൊളിച്ചു നീക്കിയത് സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പന്തടിക്കളം, ശാന്തൻപാറ, ചിന്നക്കനാൽ എന്നിവിടങ്ങളിലെ വേലി പൊളിച്ചുമാറ്റിയതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ എംഎൽഎ കെ യു ജനീഷ് കുമാർ വ്യക്തമാക്കി. എന്നാൽ അനധികൃതമായി നിർമ്മിച്ച സോളാർ വേലി നീക്കം ചെയ്യാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിടുകയായിരുന്നുവെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ ഈ മാസം 31 വരെ നീളുന്ന പ്രത്യേക യജ്ഞത്തിന് തുടക്കമായി. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായാണ് പ്രചാരണ യജ്ഞം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി നടപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പെൺകുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനും തുല്യ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭ്രൂണഹത്യ തടയുന്നതിനുമായാണ് 2015 കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ അതിജീവനം, സുരക്ഷ, വിദ്യാഭ്യാസം, സമഗ്ര വികസനം എന്നിവയിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജാതി വിവേചനങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വങ്ങളും ഇല്ലാതാക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ എ തുളസി. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല സമാപനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് തുറക്കും. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് തുലാം ഒന്നായ ഞായറാഴ്ച രാവിലെ 7:30 നടക്കും. മാസപൂജകൾ പൂർത്തിയാക്കി 22 ഒക്ടോബറിനാണ് നട അടയ്ക്കുക. കണ്ണൂർ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പയ്യാമ്പലത്തെ നിർബന്ധിത മാലിന്യ വിമുക്ത പ്രദേശമായി പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: നിർബന്ധിത മാലിന്യ വിമുക്ത കേന്ദ്രമാകുന്നതോടെ പ്രദേശത്ത് ചപ്പുചവറുകളോ ഖരമാലിന്യമോ നിക്ഷേപിക്കുന്നത് കുറ്റകരമാവും. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്തുകയും കേസെടുക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ പരിശോധിക്കാനും ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഉദ്യോഗസ്ഥതല പയ്യാമ്പലം സോൺ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രൂപം നൽകി.
0: കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് 60th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നാളെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാഴ്ചപരിമിതിയുള്ള നിർധന വനിതകൾക്ക് ബ്രെയിൽ വാച്ചുകൾ അദ്ദേഹം വിതരണം ചെയ്യും. കാഴ്ചപരിമിതർക്കായുള്ള വെളുത്ത വടി ബാങ്കിന്റെ ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. സൌജന്യ നേത്രപരിശോധനാ ക്യാമ്പും ഇതോടനുബന്ധിച്ച് നടക്കും. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, തീരദേശ ആന്ധ്ര, തെക്കൻ കർണാടക, പുതുച്ചേരി മേഖലകളിലും ഇന്ന് തുലാവർഷമെത്തി. കാലവർഷം രാജ്യത്തു നിന്നും പൂർണ്ണമായി പിൻവാങ്ങി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികൾ വൻ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 1534 പോയിന്റും നിഫ്റ്റി 375 പോയിന്റും ഉയർന്നാണ് വ്യാപാരം പൂർത്തിയാക്കിയത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 600 രൂപ താഴ്ന്ന് 1,08,120 രൂപയും ഗ്രാമിന് 13,515 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടുമായി ബന്ധപ്പെട്ട് നഗരപരിധിയിലെ സർക്കാർ ഓഫീസുകൾക്ക് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ള അവധി റദ്ദാക്കി. അൽപ്പശി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഈ മാസം 20-നാണ്. രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഗ്രാമീണ വനിതകളുടെ സജീവ പങ്കാളിത്തം നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ സരസ്മേള രാഷ്ട്രപതി വിജയവാഡയിൽ ഉദ്ഘാടനം ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 3 ലക്ഷം രൂപയാക്കി ഉയർത്തി സംസ്ഥാന മന്ത്രിസഭായോഗം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ സമഗ്ര പുനഃസംഘടന നിർദ്ദേശിക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. ഭരണഘടനാ വിരുദ്ധമായാണ് കിഫ്ബി പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി. വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമുള്ള പ്രത്യേക യജ്ഞത്തിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമായി. കേരളത്തിൽ ഇന്ന് തുലാവർഷമെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

മനുഷ്യരെ വിധിക്കാൻ പുറപ്പെട്ടാൽ നിങ്ങൾക്കവരെ സ്നേഹിക്കാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞത് മദർ തെരേസയാണ്. മുൻവിധിയോടെ ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന പ്രകൃതം നമുക്കുണ്ടെങ്കിൽ മാറ്റണം. ഒരു കഥ പറയാം. സ്വാത്വികനായ ഒരു മനുഷ്യൻ ടൈഗ്രീസ് നദിക്കരയിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ആ ഒരു കാഴ്ച കണ്ടത്. ഒരു യുവാവും സ്ത്രീയും ചേർന്നിരിക്കുന്നു. ആ യുവാവ് കുപ്പിയിൽ നിന്നെന്തോ കുടിക്കുന്നുണ്ട്, പിന്നെ ആ സ്ത്രീക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് ആ കാഴ്ച തീരെ ദഹിച്ചില്ല. അദ്ദേഹം അവരുടെ സ്വകാര്യതയിൽ ഇടപെട്ടു. എന്താണിത്, പൊതുസ്ഥലത്ത് ഒരു അന്യ സ്ത്രീക്കൊപ്പം ഇരുന്ന് മദ്യപിക്കുകയോ? ആ രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല. ആ വ്യക്തിയെ കണ്ടപ്പോൾ സ്വാത്വികനാണെന്ന ഭാവം ഉൾക്കൊണ്ടാവണം അവർ മൗനം പാലിച്ചത്. അതേസമയം നദിയിലൂടെ വന്നുകൊണ്ടിരുന്ന ഒരു തോണി മറിഞ്ഞു പോകുന്നത് അവർ മൂന്നുപേരും കാണുകയാണ്. അതിൽ ആറ് യാത്രക്കാരുണ്ട്. അവരെല്ലാവരും പുഴയിൽ വീണു. ആ യുവാവ് പുഴയിലേക്ക് എടുത്തു ചാടി. മുങ്ങി മരിക്കുമായിരുന്ന അഞ്ചു പേരെ അയാൾ രക്ഷപ്പെടുത്തി. ആറാമത്തെ യാത്രക്കാരനു വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയിൽ കരയിലേക്ക് നോക്കി അയാൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങളെ കുറ്റപ്പെടുത്താൻ ദോഷം കൊണ്ട വലിയ ആളല്ലേ നിങ്ങൾ? ഒരു മനുഷ്യനെ പോലും രക്ഷിക്കാൻ എന്തേ നിങ്ങൾക്ക് കഴിയുന്നില്ല? ആ കുപ്പിയിലുള്ളത് മദ്യമൊന്നുമല്ല സുഹൃത്തെ, വെറും വെള്ളമാണ്. ആ ഇരിക്കുന്ന സ്ത്രീ എന്റെ മാതാവുമാണ്. ആ സ്വാത്വികനായ മനുഷ്യൻ ഉരുകിപ്പോയി. അവരോട് മാപ്പ് ചോദിച്ചു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഒറ്റക്കാഴ്ചയിൽ മനുഷ്യരെ വിധിക്കുന്ന എന്റെ ശീലം ഞാൻ അതോടെ മാറ്റി. ആ യുവാവ് എനിക്ക് ഗുരുതുല്യനായി. മറ്റുള്ളവരെ വിധിച്ച് അഭിപ്രായം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പറയുന്ന നമ്മുടെ മനസ്സിന്റെ കേടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എപ്പോഴും നമുക്കുണ്ടാവണം. അവനവനെ വിധിക്കുന്നവർക്ക് മാത്രമേ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതയാത്ര സാധ്യമാകൂ. മറ്റാർക്കും മാർക്കിട്ടതുകൊണ്ട് നമുക്ക് വിശുദ്ധരാകാൻ പറ്റില്ലല്ലോ. ഗുരുവിന്റെ അടുത്ത് വന്ന് ശിഷ്യൻ ചോദിച്ചു, എന്റെ മനസ്സിന്റെ ന്യൂനതകൾ എത്രമാത്രം നന്നാക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും അത് കൂടിക്കൂടി വരികയാണല്ലോ, ഞാൻ എന്തു ചെയ്യും? അപ്പോൾ ഗുരു പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട. ഒരാൾ മെച്ചപ്പെടുന്നതിന്റെ അടയാളമാണത്. സ്വന്തം കുറവുകളിലേക്കും ന്യൂനതകളിലേക്കും തന്നെയാണ് നാം പിന്നെയും പിന്നെയും നോക്കേണ്ടത്. പേടിക്കണ്ട, ഇതൊരു നല്ല ലക്ഷണമാണ്. ഗുരു ഇത് പറഞ്ഞ് ആ ശിഷ്യനെ സമാധാനിപ്പിച്ചു. ഈ കഥകളിലൊക്കെ നമുക്ക് എത്രയോ ഗുണപാഠങ്ങളുണ്ട്. മറ്റുള്ള മനുഷ്യരെ ഒറ്റക്കാഴ്ചയിൽ വിധിച്ച് വെളിയിരുത്തുന്ന നമ്മുടെ ആ ശീലം ഇനിയും മാറ്റിയില്ല എങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരും.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം.

0: കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 മണിക്കും ബുധനാഴ്ച രാവിലെ 9 മണിക്കും.
1: മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: കാലങ്ങൾ താണ്ടി, ദേശങ്ങൾ താണ്ടി, ചരിത്രങ്ങളെ മറികടന്നൊരു യാത്ര. കാലാന്തരം. നമ്മൾ അറിയാതെ പോയ സംഭവങ്ങൾ, കൗതുകമുണർത്തുന്ന വസ്തുതകൾ, അറിവ് പകരുന്ന ചരിത്ര നിമിഷങ്ങൾ. കഴിഞ്ഞുപോയ കാലത്തെ അറിയാനും ഇന്നിനെ കൂടുതൽ മനസ്സിലാക്കാനും കാലാന്തരം. പ്രശസ്ത അധ്യാപകനും എഴുത്തുകാരനുമായ പി സുനിൽകുമാർ അവതരിപ്പിക്കുന്നു കാലാന്തരം. എന്റെ റേഡിയോ 91.2 ഞായറാഴ്ച രാത്രി 8 ബുധനാഴ്ച രാവിലെ 9
1: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നിമിഷവും കേൾക്കൂ ഏക റേഡിയോ 91.2.

0: ചാച്ചിയുള്ള പരിപാടിയാണ്.
1: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം എന്റെ റേഡിയോ 91.2.

0: ജീവിതത്തിൽ കാണുന്നതും കാണാത്തതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഹാർഡ്വെയർ എന്നും സോഫ്റ്റ്വെയർ എന്നും നമ്മൾ ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നത് പോലെ തന്നെയാണ് മനുഷ്യന്റെയും നിർമ്മാണം. മനുഷ്യനും ദൈവത്തിന്റെ പരിപൂർണമായ കയ്യൊപ്പ് കൂടി സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ മറ്റേത് ഉപകരണങ്ങളെക്കാളും വലിയ സങ്കീർണത അതിന്റെ ആകെ നിർമ്മാണത്തിലും ജീവൽ പ്രക്രിയയിലും ഉണ്ടെന്നുള്ളത് ആരും സമ്മതിക്കുന്നതാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കാണുന്നതും കാണാത്തതുമായ ഒട്ടേറെ കാര്യങ്ങൾ കാണും. നമ്മളൊരാളിനെ നോക്കുമ്പോൾ സുന്ദരനാണ്, സുമുഖനാണ്, സന്തോഷവാനാണ്, ചിരിച്ചുകൊണ്ട് കാണപ്പെടുന്നു, ഇതൊക്കെ നമ്മളുടെ ഒരു നിഗമനമാണ്. പക്ഷേ അവന്റെ ഉള്ളിൽ ഒരുപക്ഷെ എരിയുന്ന നിരിപ്പോടുണ്ടാകും, വേദനിപ്പിക്കുന്ന വേട്ടയാടുന്ന ചിന്തകളുണ്ടാകും. അത് തിരിച്ചറിയുക എന്നത് വളരെ സാഹസികവും സങ്കീർണവും ചിലപ്പോൾ അസാധ്യവുമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എപ്പോഴും കാണുന്നതും കാണാത്തതും തമ്മിലുള്ള പാലം മുറിക്കുവാൻ വൈകാരികതയെ വ്യാഖ്യാനിക്കുക മാത്രമാണ് പോംവഴി. അവിടെ അവനിലെ വികാരങ്ങൾ വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവന്റെ രൂപവും ഭാവത്തിലൂടെയും നിങ്ങൾക്ക് അവനെ തിരിച്ചറിയാനാവില്ല. അവൻ അതിൽ വെറും ഒരു ഘടനാപരമായ ജീവി മാത്രമാകും. ആ ഘടനാപരമായ ജീവിക്കുള്ളിലുള്ള വൈകാരികതയുടെ വിവിധ തലങ്ങളെ മനോഹരമായി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ രണ്ട് വ്യക്തികൾക്കിടയിൽ സ്നേഹമുണ്ടാകുന്നത്, ഐക്യമുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്. ആ വൈകാരികതയെ വ്യാഖ്യാനിക്കാൻ പരാജയപ്പെട്ടു പോയാൽ പിന്നീട് കളിപ്പാവകളി പോലെയുള്ള ഒരുതരം നാടകമായി പോകും ജീവിതവും സൗഹൃദങ്ങളും ബന്ധങ്ങളുമൊക്കെ. അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങൾക്കിടയിലുള്ള വൈകാരികത വായിച്ചെടുക്കാൻ ശ്രമിക്കുക. ആ വൈകാരികത മനസ്സിലാക്കി അതിന്റെ പ്രസക്തിയിൽ സുഹൃത്തുക്കളെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അവിടെയാണ് നല്ല സൗഹൃദം ജനിക്കുന്നത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ ഷോറൂമായ രശ്മി ഹാപ്പി ഹോമിൽ ഇതാ EMI ഫെസ്റ്റ്. വീട്ടിലേക്ക് വേണ്ട ഏതൊരു ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാം. അതും 0 ഡൌൺ പേയ്മെന്റിലും ഏറ്റവും കുറഞ്ഞ EMIയിലും. കൂടുതൽ വിവരങ്ങൾ അറിയുവാനും കളക്ഷനുകൾ നേരിൽ കാണുവാനും അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം ബ്രാഞ്ച് സന്ദർശിക്കൂ. ബ്രാഞ്ചസ് കരുനാഗപ്പള്ളി, ക്ലാപ്പന, കറ്റാനം, ഹരിപ്പാട്, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.